தக்கட்டத்தின்

0: ഒപ്പം.
1: നാട്ടിലെത്തിയ ഗുരുവിന് വളരെ വേഗം 500 ശിഷ്യരുണ്ടായി. അവരിലൊരാൾ വളർത്തുമൃഗങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. ഒരു ദിവസം ഉഗ്രവിഷമുള്ള പാമ്പ് അയാളുടെ വീടിനടുത്തെത്തി. അയാൾ അതിനെ കൂട്ടിലാക്കി തീറ്റ കൊടുത്തു തുടങ്ങി. ഇതറിഞ്ഞ ഗുരു എതിർത്തെങ്കിലും അയാൾ പറഞ്ഞു, അതിനെ കാണാൻ മനോഹരമാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അടുത്താഴ്ച ഗുരുവും ശിഷ്യരും യാത്ര പോയി. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ദിവസം യാത്രയ്ക്കെടുത്തു. തിരിച്ചെത്തിയുടൻ അയാൾ പ്രിയപ്പെട്ട പാമ്പിന്റെ കൂടെ തുറന്നു. വിശുദ്ധരന് അത് അയാളെ ആഞ്ഞുകുത്തി. അല്പസമയത്തിനകം അയാൾ മരണപ്പെട്ടു. അടുത്തിടപഴകുന്നതെല്ലാം അനുഗ്രഹമാകണമെന്നും നിർബന്ധമില്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഓർമ്മയുണ്ട്.
2: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: Mojo.
1: Good morning, welcome to Morning Mojo with me, RJ Anamika. In October 14, nalloru Wednesday morning aanalle. Nammude ee jeevithathile nammal palappolum orkanayittu marannu pogunnoru kaaryamundu. ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളോട് നമ്മൾ അവരെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും സമയം കണ്ടെത്താറുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവസാനം എപ്പോഴാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട്, ആരായാലും അച്ഛനോടോ അമ്മയോടോ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിനോടോ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുള്ളത്? ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ ആയി കാണും അല്ലേ. മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിലും അത് തുറന്നു പറയുന്നതിൽ നമ്മൾ പലപ്പോഴും ഭയങ്കര പിശുക്കന്മാരാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു ദിവസത്തിന്റെ ആവശ്യമൊന്നുമില്ല. എങ്കിലും ഇന്നത്തെ ദിവസം, അതായത് ഒക്ടോബർ 14-ന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് നാഷണൽ ഐ ലവ് യു ഡേ ആണ്. നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് സ്നേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ട് വില കൂടിയിട്ടുള്ള ഗിഫ്റ്റോ അല്ലെങ്കിൽ വലിയ വലിയ സർപ്രൈസുകളൊക്കെ വേണം എന്നാണ്. പക്ഷെ ഒരിക്കലുമല്ല, നമ്മളിൽ പലരും ജീവിതത്തിലെ പ്രശ്നങ്ങളും ടെൻഷൻസും ഒക്കെ ആയിട്ട് ആകെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയങ്ങളുണ്ടാകുമല്ലേ. അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മളെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരാൾ വന്നിട്ട് വിഷമിക്കേണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം വളരെ വലുതാണല്ലേ. ആ ഒരു മൂന്ന് വാക്കുകൾ, ഐ ലവ് യു, അതിലടങ്ങിയിരിക്കുന്നത് കെയർ ആണ്, പരസ്പരമുള്ള റെസ്പെക്റ്റ് ആണ്. അത് കേവലം പ്രണയിക്കുന്നവർക്ക് മാത്രം പറയാനായിട്ടുള്ള ഒന്നല്ല, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരുന്ന ആരോടും നമുക്കത് പറയാനായിട്ട് സാധിക്കും. സോ നിങ്ങളുടെ ഫോൺ എടുക്കുക, നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ആൾക്ക് ചെറിയൊരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് സംസാരിക്കുക. അത് ചിലപ്പോൾ നിങ്ങളുടെ സിബ്ലിങ്സ് ആകാം, പാർട്ട്ണർ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പഴയ ക്ലാസ്മേറ്റ് ആകാം. അവരോട് പറയുക അവർ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സ്നേഹം നിറഞ്ഞ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ ഇന്നത്തെ ഈ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതോടൊപ്പം എല്ലാ ലിസണേഴ്സിനും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള വെനസ് ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോജോ സ്റ്റാർട്ട് ചെയ്യാണ് വിത്ത് എ ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി പ്രജ.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ

ഒപ്പം എന്ന സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് ആയിരിക്കാണ്. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന USB കേബിൾ, അല്ലെങ്കിൽ പൈസ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ATM കാർഡ്. നമ്മൾ ലോകത്ത് എവിടെ പോയിട്ടുണ്ടെങ്കിലും ഈ ATM കാർഡുകൾ ഏത് മെഷീനിലും കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആകും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ കളയിൽ നിന്ന് ഒരു ബൾബ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിലെ ഹോൾഡറിൽ കൃത്യമായിട്ടിരിക്കാറുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ കമ്പനികൾ പലതായിട്ടും എങ്ങനെയാണ് ഇതൊക്കെ ഒരേ അളവിൽ വരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനൊക്കെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. അതാണ് സ്റ്റാൻഡേർഡ്സ് അഥവാ ഗുണനിലവാര മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു കാര്യം പറയാനായിട്ടൊരു കാരണമുണ്ട്. ഇന്നത്തെ ഈ ദിവസത്തിന് മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ഇന്ന് വേൾഡ് സ്റ്റാൻഡേർഡ്സ് ഡേ അഥവാ ലോക ഗുണനിലവാര ദിനമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഇത്രത്തോളം സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്തരം സ്റ്റാൻഡേർഡ്സ് ഉള്ളതുകൊണ്ടാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഓടിക്കുന്ന വണ്ടികൾ, യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ തുടങ്ങിയിട്ട് എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. ഈ കാര്യങ്ങൾ എല്ലാവരും ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് സേഫ്റ്റിയും ക്വാളിറ്റിയും കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തിനാണ് നമ്മളിങ്ങനെ ഒരു ദിവസം ഒബ്സർവ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1946 ലണ്ടനിൽ വെച്ചിട്ട് 25 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഒരു മീറ്റിംഗിനായിട്ട് ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. ലോകത്തെല്ലായിടത്തും ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ സേവനങ്ങൾക്കും ഒരേ നിലവാരം കൊണ്ടുവരാനായിട്ടൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നതായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു മീറ്റിംഗിൽ നിന്നാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന ISO, അതായത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 1946 October 14 നടന്ന ആ ഒരു ചരിത്രപരമായിട്ടുള്ള ഒത്തുചേരലിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് 1970 മുതൽ ലോകമെമ്പാടും ഈ ഒരു ദിവസം വേൾഡ് സ്റ്റാൻഡേർഡ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഇത്രയും കംഫർട്ടബിൾ ആക്കുന്ന, അല്ലെങ്കിൽ എളുപ്പമാക്കുന്ന, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെയും ഓർക്കാൻ കൂടിയുള്ളതാണ് ഇന്നത്തെ ദിവസം October 14 വേൾഡ് സ്റ്റാൻഡേർഡ് ഡേ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റ് ആയിരിക്കുകയാണ്. ബിബിൻ അശോക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി മന്ദാകിനി.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിജയവാഡയിൽ ദേശീയ സരസ് മേളയിൽ നാളെ പങ്കെടുക്കും. ഭീകരതയ്ക്കെതിരെയുള്ള ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ച് പ്രഥമ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. ഇന്ത്യ ചൈന ബന്ധം നിലനിർത്തുന്നതിന് അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും അത്യന്താപേക്ഷിതമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികവ് തെളിയിച്ച മലയാളി കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തൊഴിൽ നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബീഹാറിൽ ബോട്ടപകടത്തിൽ 13 മരണം. അനുശോചിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ഹൈദരാബാദിൽ. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. നാളെ വിജയവാഡയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയിൽ പങ്കെടുക്കും. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും ആന്ധ്രാപ്രദേശ് സർക്കാരും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാനിയും ടെലിഫോൺ സംഭാഷണം നടത്തി. വ്യാപാരം, ഊർജ്ജം, സാങ്കേതിക വിദ്യ, സുരക്ഷ, ജനങ്ങൾക്കിടയിലെ ബന്ധം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇരു നേതാക്കളും തമ്മിൽ ധാരണയായി. സുസ്ഥിരവും സമൃദ്ധവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയും കാനഡയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി ശ്രീ നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ന്യൂഡൽഹിയിലെത്തിയ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. ഡൽഹി പ്രഖ്യാപനം ഔദ്യോഗികമായി അംഗീകരിച്ച് പ്രഥമ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. എല്ലാ രൂപത്തിലുമുള്ള ഭീകരവാദത്തെയും ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ യോഗത്തിൽ അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ഭീകരവാദത്തെ ചെറുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്ന നിലപാട് അംഗരാജ്യങ്ങൾ ആവർത്തിച്ചു. കൂടുതൽ സുരക്ഷിതവും വികസിതവുമായ ബിംസ്റ്റെക് മേഖല കെട്ടിപ്പടുക്കുന്നതിന് പ്രാദേശിക സഹകരണം ശക്തമാക്കാനും മനുഷ്യക്കടത്ത്, ലഹരിമരുന്ന് കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ എന്നീ മേഖലകളിലെ കർമ്മ പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കാനും യോഗത്തിൽ ധാരണയായി. ഇന്ത്യ യുഎസ് വ്യാപാര ചർച്ചകൾ ശരിയായ ദിശയിലാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ബ്ലൂംബെർഗ് ന്യൂ ഇക്കണോമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളിലെയും വാണിജ്യമന്ത്രിമാർ കരാറിനായി പ്രവർത്തിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും സാധിച്ചതായി ശ്രീ എസ് ജയശങ്കർ അറിയിച്ചു. ഇന്ത്യ ചൈന ബന്ധം നിലനിർത്തുന്നതിന് അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The point we make to the Chinese is, look, if you want a normal relationship, if the rest of the relationship is to move, then it's common sense, it's a no-brainer that the boundary has to be stable, that we need peace and tranquility in the border areas. So as the border areas are settling down, and it has settled down to a great extent since 2024, the relationship commensurately is moving towards normalcy.
0: കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്ത്യയുടെ ആഗോള സാംസ്കാരിക ബന്ധങ്ങൾ എന്നതാണ് പ്രമേയം. പ്രത്യേക വീഡിയോ സന്ദേശത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് പങ്കെടുക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ ചൈന, ജപ്പാൻ, മംഗോളിയ, നേപ്പാൾ, ഇറാൻ തുടങ്ങിയ 50 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ബീഹാറിലെ വൈശാലി ജില്ലയിൽ രാഘുപൂർ ദിയാര മേഖലയിലുണ്ടായ ബോട്ടപകടത്തിൽ കുട്ടികളുൾപ്പെടെ 13 പേർ മരിച്ചു. 6 പേരെ രക്ഷപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു. 20 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രത്യേക ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് ഏകദിന ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. തൊഴിലിടങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കുക, ഓഫീസ് സ്ഥലത്തിന്റെ വിനിയോഗം മെച്ചപ്പെടുത്തുക, കെട്ടിക്കിടക്കുന്ന വിഷയങ്ങളിൽ വേഗത്തിൽ തീർപ്പുണ്ടാക്കുക എന്നിവയാണ് ലക്ഷ്യം. ചർമ്മരോഗങ്ങളുടെ ചികിത്സയ്ക്കായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം പുതിയ മാർഗരേഖകൾ പുറത്തിറക്കി. ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി എന്നീ നാല് പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളോടൊപ്പം യോഗയെയും ഉൾപ്പെടുത്തിയാണ് സമഗ്ര രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. വിവിധ ആയുഷ് ചികിത്സാ രീതികളിൽ ഏകീകൃത സ്വഭാവം, ഗുണനിലവാരം, ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചികിത്സാ രീതികൾ എന്നിവ ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. ദേശീയ ആരോഗ്യ പരിപാലന സംവിധാനവുമായി ആയുഷ് ചികിത്സാ രീതികളെ കൂടുതൽ ആഴത്തിൽ സംയോജിപ്പിക്കാൻ ഈ മാർഗരേഖകൾ സഹായിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മന്ത്രിസ്ഥാനവും രാജ്യസഭാംഗത്വവും രാജിവച്ചു. രാജ്യത്തെ കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ സേവിക്കാൻ സാധിച്ചത് ഏറെ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ മുഴുവൻ സമയവും പ്രവർത്തിക്കാനാണ് രാജിയെന്ന് ശ്രീ എൽ മുരുകൻ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം പുരോഗമിക്കുന്നു. മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം നാളെ തിരുവനന്തപുരത്തെത്തിക്കും. തുടർന്ന് ദേവികയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ മാസം 2nd ദേവികയെ ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് GV രാജ കായിക പുരസ്കാരങ്ങൾ സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. കായിക താരങ്ങൾക്ക് ജോലി തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുമെന്നും ഇത്തരം പ്രതിഭകൾക്ക് കേരളത്തിൽ തന്നെ ജോലി നൽകി സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പാലക്കാട് മൂലത്തറയിൽ മനോദൌർബല്യമുള്ള യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 7 പേർ അറസ്റ്റിലായി. ഞായറാഴ്ച രാവിലെയാണ് 40 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് നൂതനാശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും സംസ്കാരം വളർത്തുന്നതിന് 2016 നീതി ആയോഗ് ആരംഭിച്ച അടൽ ഇന്നവേഷൻ മിഷൻ പദ്ധതിയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: കുട്ടികളിൽ ചെറുപ്രായം മുതൽ ശാസ്ത്രബോധവും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാനും രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം കൊണ്ടുവരാനും ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ഇന്നൊവേഷൻ മിഷൻ. സമ്പദ്വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തെ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖല, MSME മേഖല എന്നിവ ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. സ്കൂളുകളിൽ സർഗാത്മകതയും നൂതനാശയ ചിന്താഗതിയും വളർത്തുന്ന അടൽ ടിങ്കറിംഗ് ലാബുകൾ, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ അടൽ ഇൻക്യുബേഷൻ സെന്ററുകൾ, അടൽ കമ്മ്യൂണിറ്റി ഇന്നൊവേഷൻ സെന്ററുകൾ എന്നിവയാണ് ഈ ദൌത്യത്തിന് കീഴിലുള്ള പ്രധാന ആശയങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4th മത്സരം ഇന്ന് വൈകുന്നേരം 7 ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. തിരുവനന്തപുരത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെയുള്ള നവരാത്രി മണ്ഡപത്തിലാണ് പൂജയ്ക്കിരുത്തിയിരിക്കുന്നത്. സരസ്വതി ദേവിയെ ദർശിക്കാൻ നിരവധി പേരാണെത്തുന്നത്. കുമാരസ്വാമിയെ പൂജയ്ക്കിരുത്തിയ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ പൂജയ്ക്കിരുത്തിയ ചെന്തിട്ട ദേവി ക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ജില്ലയിലെ വിവിധ ദേവീക്ഷേത്രങ്ങളിലും നവരാത്രി പൂജയ്ക്ക് തുടക്കമായി. പൂജവെയ്പ് ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക ട്രെയിൻ സർവീസുമായി ദക്ഷിണ റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് സന്ദ്രഗച്ചി എക്സ്പ്രസ് ഈ മാസം 17 ഉച്ചയ്ക്ക് 1:45 പുറപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിജയവാഡയിൽ ദേശീയ സരസ് മേളയിൽ നാളെ പങ്കെടുക്കും. ഭീകരതയ്ക്കെതിരെയുള്ള ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ച് പ്രഥമ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. ഇന്ത്യ ചൈന ബന്ധം നിലനിർത്തുന്നതിന് അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും അത്യന്താപേക്ഷിതമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികവ് തെളിയിച്ച മലയാളി കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തൊഴിൽ നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബീഹാറിൽ ബോട്ടപകടത്തിൽ 13 മരണം. അനുശോചിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ഹൈദരാബാദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ചായിട്ടാണോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, private bus stand in the Samibam, Pulaman, Kottarakara.
3: Morning, Mojo.
4: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. പൂജ ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ. അപ്പോൾ പൂജ അവധി കാലത്തെ അധിക തിരക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് എന്നൊരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് ബംഗളൂരുവിനും തിരുവനന്തപുരത്തിനും ഇടയിലുള്ള സർവീസുകളാണ്. 06575 എന്ന നമ്പറിലുള്ള ബംഗളൂരു കൺട്രോൺമെന്റ് തിരുവനന്തപുരം നോർത്ത് ഫെസ്റ്റിവൽ സ്പെഷ്യൽ എക്സ്പ്രസ് ഈ വരുന്ന 16 വൈകിട്ട് 4:40 ബംഗളൂരു കൺട്രോൺമെന്റിൽ നിന്ന് പുറപ്പെടും. പിറ്റേ ദിവസം രാവിലെ 10:30 ഈ ഒരു ട്രെയിൻ ട്രിവാൻഡ്രം നോർത്തിൽ എത്തിച്ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ 06576 എന്ന നമ്പറിലുള്ള ട്രിവാൻഡ്രം നോർത്ത് ബംഗളൂരു കൺട്രോൺമെന്റ് ഫെസ്റ്റിവൽ സ്പെഷ്യൽ എക്സ്പ്രസ് ഈ വരുന്ന 17 വൈകിട്ട് 4:10 ട്രിവാൻഡ്രം നോർത്തിൽ നിന്നും പുറപ്പെടും. ഇത് പിറ്റേ ദിവസം രാവിലെ 6 ബംഗളൂരു കൺട്രോൺമെന്റിൽ എത്തിച്ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും മുൻകൂട്ടി യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു ഫെസിലിറ്റി ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു കാര്യമായിരിക്കും. എന്തായാലും ടിക്കറ്റുകൾ പെട്ടെന്ന് തീർന്നു പോകാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ യാത്രകൾ തീരുമാനിക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് കൃത്യം 47 ആയിരിക്കുകയാണ്. ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിഷ്ണു വിജയ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

ಇದು ಒನ್ಸ್ ಅಗೇನ್ ವೆಲ್ಕಮ್ ಬ್ಯಾಕ್ ಟು ಮಾರ್ನಿಂಗ್ ಮೋಜೋ ವಿತ್ ಮೀ ಆರ್ ಜೆ ಅನಾಮಿಕಾ. ಮಾರ್ನಿಂಗ್ ಮೋಜೋ ഇനി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ കെൽട്രോൺ നോളജ് സെന്ററിൽ SEO ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. 6 മാസം ഡ്യൂറേഷനുള്ള ഈ ഒരു കോഴ്സിന് നിബന്ധനകൾക്ക് വിധേയമായിട്ട് ഇന്റേൺഷിപ്പിനുള്ള അവസരവും ലഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. യോഗ്യത പറഞ്ഞിട്ടുള്ളത് +2 ഡിഗ്രി ഡിപ്ലോമയാണ്. ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ: 9495680765 അല്ലെങ്കിൽ 9539480765. നമ്പേഴ്സ് ഒരിക്കൽ കൂടി പറയാം: 9495680765 അല്ലെങ്കിൽ 9539480765.

0: ഹൃദയത്തിന്റെ സംരക്ഷണത്തിന് മികച്ച പരിചരണം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാർഡിയാക് കെയർ യൂണിറ്റും പ്രഗത്ഭരായ ഡോക്ടർമാരുമായി അസീസിയ മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം ഇനി നിങ്ങളുടെ സേവനത്തിനുണ്ട്. അപ്പോ ഹൃദയാരോഗ്യം ഇനി സുരക്ഷിതമായ കൈകളിൽ.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ചായിട്ടാണോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Buttons, gold and diamonds. Manufacturers and wholesalers. Nidumangad, Neyattankara, Kottarakara, Karunagappally.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു എന്ന്?
4: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്കില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: മോർണിംഗ് ബോജോ.
7: സർക്കാർ എയ്ഡഡ് സ്വാശ്രയ പോളിടെക്നിക്കുകളിൽ 3 വർഷ ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാം എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. 2-3 വർഷക്കാരെയും പരിഗണിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്: www.mwdscholarship.kerala.gov.in. മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സ്നേഹം നിറഞ്ഞ ആശംസകളൊക്കെ അറിയിക്കാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും വിഷസൊക്കെ മെസ്സേജ് ആയിട്ട് അയക്കാം. ടു ദ നമ്പർ 9526-4-9090.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ് മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഡിസ്ചാർജ് ആയി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
0: അതിനല്ലേ റാഫ രോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
3: സയൂർ ഹോസ്പിറ്റലും ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
1: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

യെസ്, മായ ബസാർ എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഹൈറ്റ് പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിരിക്കാണ്. ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. മലയാള ചലച്ചിത്ര രംഗത്ത് തനതായിട്ടുള്ള അഭിനയ ശൈലി കൊണ്ടും ഗ്രാമീണ തനിമയാർന്ന വേഷങ്ങൾ കൊണ്ടും നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് നവ്യ നായർ അല്ലേ. അപ്പോൾ ഇന്ന് നവ്യ നായരുടെ ബർത്ത്ഡേ ആണ്. 2001 സി ബി മലയിൽ സംവിധാനം ചെയ്തിട്ടുള്ള ഇഷ്ടം എന്ന സിനിമയിലൂടെയായിരുന്നു നവ്യ സിനിമാ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. തുടർന്ന് 2002 നമ്മുടെ രഞ്ജിത്ത് സംവിധാനം ചെയ്തിട്ടുള്ള നന്ദനം എന്ന സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ബാലാമണി എന്ന കഥാപാത്രം നമ്മുടെയൊക്കെ മനസ്സിൽ നിലനിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഥാപാത്രമാണല്ലോ. അതിനുശേഷം കല്യാണരാമൻ, കുഞ്ഞിക്കൂനൻ, ചതിക്കാത്ത ചന്തു, അങ്ങനെ ഒരുപാട് മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് നവ്യ നായർ എന്ന് പറയാം. ഒരു ആക്ട്രസിനെ കൂടാതെ നല്ലൊരു അട്ടിപൊളി ഡാൻസർ ആണല്ലോ. അങ്ങനെ ഒരുപാട് മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നവ്യ നായർക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി എന്റെയും ആശ്രയ FM 90 പേരിലും വിഷസ് അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ആശ്രയ, ഗുഡ് മോർണിംഗ് അനാമിക, വെരി ഗുഡ് മോർണിംഗ് ശശികല ചേച്ചി. അനുഭവങ്ങളാണ് ഒരാളെ മറ്റൊരാളെ ആക്കി മാറ്റുന്നത്. ഇന്നത്തെ നമ്മളെ രൂപപ്പെടുത്തിയതെല്ലാം നമ്മൾ കടന്നുപോയ ഇന്നലകളാണ്. ശുഭദിനം, എല്ലാവർക്കും നല്ലൊരു ബുധനാഴ്ച ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യം വളരെ കറക്റ്റ് ആണല്ലേ. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല പല എക്സ്പീരിയൻസ് ആണ് നമ്മളെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റുന്നത്. നമ്മുടെ ലൈഫിലൂടെ പല പല എക്സ്പീരിയൻസ് നടക്കാറുണ്ട്, അല്ലെങ്കിൽ അനുഭവങ്ങൾ സംഭവിക്കാറുണ്ട്. ആ ഒരു കാര്യങ്ങളിലൂടെ നമ്മൾ പല കാര്യങ്ങളും പഠിക്കാറുണ്ട്. എന്തായാലും ഇത്രയും നല്ലൊരു മെസ്സേജ് അയച്ച ശശികല ചേച്ചിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വടക്കേ വാവുന്നൂർ നിന്നും മുഹമ്മദിക്കാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ FM, വെരി ഗുഡ് മോർണിംഗ് മുഹമ്മദിക്ക. ഇന്ന് ജന്മദിനമായ സൗഹൃദവാണി കൂട്ടായ്മയിലെ ഷീബ ചേച്ചിയുടെ കൊച്ചുമകൻ ഡിയോണിനും സിന്ധു ചേച്ചിയുടെ മകൾ ആരാധ്യമോൾക്കും 1000 ജന്മദിന ആശംസകൾ നേരുന്നു. മറ്റ് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. റേഡിയോ കൂട്ടായ്മയായിട്ടുള്ള സൗഹൃദവാണിയിലെ കൂട്ടുകാർക്കും സ്വപ്ന കൂടിലെ കൂട്ടുകാർക്കും ശുഭദിന ആശംസകൾ നേർന്നുകൊണ്ടാണ് നമുക്ക് വടക്കേ വാവന്നൂർ നിന്നും മുഹമ്മദിക്ക ഈ ഒരു ബർത്ത്ഡേ വിഷസ് അറിയിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ മുഹമ്മദിക്കയുടെ സൗഹൃദവാണിയിലെ ആ ഒരു കൂട്ടായ്മയിലെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഷീബ ചേച്ചിയുടെയും അതുപോലെ സിന്ധു ചേച്ചിയുടെയും മക്കളായിട്ടുള്ള കൊച്ചുമകനായിട്ടുള്ള ഡിയോണിനും അതുപോലെ സിന്ധു ചേച്ചിയുടെ മകളായിട്ടുള്ള ആരാധ്യമോളുടെയും ബർത്ത്ഡേ ആണ്. രണ്ടുപേർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഈ ഒരു ബർത്ത്ഡേ അടിപൊളിയായിട്ട് ഏറ്റവും മനോഹരമായിട്ടും സന്തോഷമായിട്ടും സെലിബ്രേറ്റ് ായിട്ട് സാധിക്കട്ടെ. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ഡിയോൺ ആൻഡ് ആരാധ്യ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474291909047429219909. മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9562669092662499909. നവ്യ നായർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് മനോഹരമായിട്ടുള്ള സിനിമകളും പാട്ടുകളും ഒക്കെ വരുമെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഒഫ്കോഴ്സ് കല്യാണരാമൻ എന്ന സിനിമയാണല്ലേ. അപ്പോൾ ആ ഒരു സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഒരു കരിയർ വെറുമൊരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
4: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

0: ஸ்ரேயா எஃப்எம் 90 நாடினுப்பம் நாடார் குப்பம் விஷால் ஆப்டிகல்ஸ். மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்.
1: യെസ്, അങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റ് ആയിരിക്കാണ്. നമുക്ക് വാട്സപ്പില് കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജനകാണ് കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ് അനാമിക ചേച്ചി, സുഖമാണോ, ചായ കുടിച്ചോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ജനക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജനക് സുഖമായിട്ടിരിക്കാണ് കേട്ടോ. ചായ കുടിച്ചില്ല, ലൈവ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം സമാധാനമായിട്ട് ചായ കുടിക്കാനായിട്ട്. ജനക്ക് ചായ കുടിച്ച് റെഡി ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കാനു കേട്ടോ. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അനുശ്രീയാണ്. ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ, എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് അനുശ്രീ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനുശ്രീക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷയാണ് കേട്ടോ. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷെമി ചേച്ചിയാണ്. ഹായ് ആശ്രിയ, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ബർത്ത്ഡേ ആയിട്ടുള്ള സുബ്രു വാവയ്ക്ക് 1000 ജന്മദിന ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഷെമി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ സുബ്രക്കുട്ടന് ഏറ്റവും സ്നേഹത്തോടുകൂടി ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അപ്പൊ എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ ഷെമി ചേച്ചിക്കും അതുപോലെ തന്നെ അനുശ്രീക്കും ജനക്കിനും നല്ലൊരു ഒരുപാട് സന്തോഷവും സമാധാനവും ഉള്ള ഒരു ബുധനാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090-0924-2919-0. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526-4-9090.

0: Mojo.
1: Welcome back to Morning Mojo with me, RJ Anamika. Studio clock ലിപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കാണ്. നമുക്ക് വാട്സപ്പിൽ കുറേയധികം മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ്. രേവതി ചേച്ചി ഒരു പിക്ചർ മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. ജീവിതത്തിൽ എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ സംഭവിക്കണമെന്നില്ല. ചിലത് സ്വീകരിക്കണം, ചിലത് മാറ്റണം, ചിലത് വിട്ടുകളയണം. എന്നിട്ട് ബാക്കിയുള്ള ജീവിതം സന്തോഷത്തോടെ ജീവിക്കണം. ആസ്ട്രേലിയ എല്ലാവർക്കും അനാമികയ്ക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് രേവതി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കുറേയധികം ബർത്ത്ഡേ വിഷസ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആബേൽ ചേട്ടനാണ്. ഹാപ്പി ബർത്ത്ഡേ ടു എ വണ്ടർഫുൾ പേഴ്സൺ ജോയൽ. ബെസ്റ്റ് വിഷസ് ഓൺ യുവർ സ്പെഷ്യൽ ഡേ. മേ ഗോഡ് ബ്ലെസ് യു വിത്ത് ഗുഡ് ഹെൽത്ത്, ഗ്രേറ്റ് ഹാപ്പിനെസ് ആൻഡ് ഓൾ ദ സക്സസ് ഇൻ ദ വേൾഡ്. കീപ് ഷൈനിങ് ഡൈനാമിക് വൈബ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ആബേൽ ചേട്ടൻ ഈ ഒരു ബർത്ത്ഡേ വിഷ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജോയലിന് ഏറ്റവും സ്നേഹത്തോടുകൂടി ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കാനും കേട്ടോ. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷെറീന ചേച്ചിയാണ്. ഹാപ്പി ബർത്ത്ഡേ വിഷസ് ടു ഡിയർ നിഹാല, ഷെഫി, നൈഫ ആൻഡ് നിഹാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ നിഹാല, ഷെഫി, നൈഫയ്ക്കും നിഹാലിനും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കൂടാതെ ഹാപ്പി ബർത്ത്ഡേ വിഷസും കൂടി അറിയിക്കുകയാണ്. ഒപ്പം മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് റീന ചേച്ചിയാണ്. ഹായ് ആശ്രയ, ഞാൻ റീന മയ്യനാണ്. നിന്നും 18 എന്റെ മകൾ സ്നേഹയുടെ പിറന്നാളാണ്. അവൾക്ക് 1000 പിറന്നാൾ ആശംസകൾ. 100 വർഷം സന്തോഷമായി സമാധാനത്തോടെ ജീവിക്കട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അച്ഛനും അമ്മയും അശ്വിനി, വിശാഖ്, അബൂസ്, കുഞ്ഞൂസ്, പിന്നെ നിന്റെ ശരത്തിന്റെയും പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ സ്നേഹ എന്ന് പറഞ്ഞുകൊണ്ട് നീണ്ടൊരു ബർത്ത്ഡേ വിഷസാണ് കേട്ടോ നമുക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ വരുന്ന 18 ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ റീന ചേച്ചിയുടെ മകൾ സ്നേഹയ്ക്ക് അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. എൻ്റെ മാത്രമല്ല, നമ്മുടെ റീന ചേച്ചിയുടെ മകളായിട്ടുള്ള നമ്മുടെ സ്നേഹയുടെ അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലെ തന്നെ അശ്വിനി, വിശാഖ്, അബൂസ്, കുഞ്ഞൂസ് എല്ലാവരുടെയും പേരിലും അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ത്രിമൂർത്തീസ് ആണ് കേട്ടോ. ഹായ് അനാമിക, ത്രിമൂർത്തീസിന്റെ പ്രഭാത വന്ദനം. ഇന്ന് റേഡിയോ കൂട്ടായ്മയായ സൗഹൃദവാണിയിലെയും പ്രിയപ്പെട്ട താരങ്ങളായ ജന റാണി, ഷീബ ചേച്ചി, കുമരകത്തിന്റെയും കൊച്ചുമകൻ ഡിയോണിന്റെയും സിന്ധു കവിയൂരിന്റെ മകൾ ആരാധ്യക്കുട്ടിയുടെയും ജന്മദിനമാണ്. പുതിയൊരു ജന്മദിനത്തിൽ തിരുനാളം തെളിയും വേളയിൽ പതിന്മടങ്ങ് മധുരമായി നിറയട്ടെ ഈ രണ്ട് കുഞ്ഞുമക്കളുടെയും ലോകം. അറിവിന്റെ പടവുകൾ ഓടിക്കേറി അമ്പിളി മാമനെ പോലെ തിളങ്ങട്ടെ ഇവരെപ്പോഴും. ഈശ്വരൻ കാവലായി എപ്പോഴും പിന്തുടരും പാതയിൽ വിജയത്തിന്റെ സുഗന്ധം ഭരത്തി നന്മതൻ പൂവുകൾ നിറയെ വിരിയട്ടെ. മിടുക്കരായി സ്നേഹമായ വളരെയധികം മക്കളെ ഡിയോണിനും ആരാധ്യമോൾക്കും ഹൃദയം നിറഞ്ഞ 1000 ജന്മദിനാശംസകൾ സൗഹൃദവാണിയുടെയും ത്രിമൂർത്തീസിന്റെയും പേരിൽ ഏറെ സ്നേഹത്തോടെ നേരുന്നു. ഒപ്പം ഇന്ന് മറ്റ് ജന്മദിനങ്ങളും വിവാഹ വാർഷികങ്ങളും വിശേഷങ്ങളും അറിയിച്ചിട്ടുള്ള എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാ സൗഹൃദവാണി കൂട്ടുകാർക്കും ശ്രോതാക്കൾക്കും ആശ്രയ റേഡിയോയ്ക്കും ശുഭദിന ആശംസകൾ കൂടി നേർന്നുകൊണ്ടാണ് നമുക്ക് കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസ് അനിൽ ചേട്ടൻ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. സാധാരണ നമ്മുടെ ത്രിമൂർത്തീസിന്റെ മെസ്സേജ് വരുമ്പോൾ നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്താറില്ല. കാരണം അത്രയും അധികം സാഹിത്യപരമായിട്ട് മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഓരോ ബർത്ത്ഡേ വിഷസും അറിയിക്കാറുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ത്രിമൂർത്തീസിന്റെ ബർത്ത്ഡേ വിഷ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷീബ ചേച്ചിയുടെ കൊച്ചുമകനായിട്ടുള്ള ഡിയോണിന്റെയും സിന്ധു ചേച്ചിയുടെ മകളായിട്ടുള്ള ആരാധ്യക്കുട്ടിയുടെ

എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു ബുധനാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു മറ്റ് അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം മോർണിംഗ് മോജോയിൽ.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
3: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രീൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: Pirepadan's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Frozen foodukal thedi alayendathilla. Antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adu Road, Kottarakara.
3: Maathapithakkalavuka evarudeyum valiya swapnam. Aa swapnathilekkulla vishwasaneeyamaya vazhikattiyaanu Neovita Fertility Center. Aadhunika IVF ulppadeyulla noothana fertility chikitsa പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു വന്നത്?
5: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
6: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: നമ്മുടെ നിരത്തുകളിൽ ദിനം പ്രതി നിരവധി വാഹനങ്ങളാണ് ഓടുന്നത് അല്ലേ? ചില ആൾക്കാരെങ്കിലും ഈ ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ച ശേഷം വളരെ എളുപ്പത്തിൽ നിയമത്തിന്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടാമെന്ന് കരുതാറുണ്ട്. ഈ നോട്ടീസ് വരുന്ന സമയത്ത് വീട്ടിലെ ആളില്ലെന്ന് പറഞ്ഞ് മടക്കി അയക്കോ, അല്ലെങ്കിൽ ഹീറിങ്ങിന് പോകാതെ മുങ്ങി നടക്കുകയൊക്കെ ചെയ്യുന്നത് പണ്ട് മുതലേ ചില ആൾക്കാർ പ്രയോഗിക്കുന്ന സൂത്രപ്പണികളാണെന്ന് പറയും. എന്നാൽ ഇത്തരം കുറുക്ക് വഴികൾക്ക് ഇനി ആയുസ്സില്ല. അതായത് ഈ ഗതാഗത നിയമങ്ങൾ ലംഘിച്ചിട്ട് നോട്ടീസ് കൈപ്പറ്റാതെ മുങ്ങി നടക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് പോവാണ്. എം പരിവാഹൻ സംവിധാനത്തിലൂടെയാണ് ഇത്തരം ലൈസൻസുകൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ ലൈസൻസ് പുതുക്കാനായിട്ടോ അല്ലെങ്കിൽ വിലാസം മാറ്റാനായിട്ടോ ഉൾപ്പെടെയുള്ള ഒരു സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. പിന്നീട് ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ നേരിട്ട് RTO ഓഫീസിൽ തന്നെ നമ്മൾ പോകേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു നിയമം ലംഘിച്ച് അധികൃതരെ കബളിപ്പിച്ച് നടക്കുക എന്നുള്ളത് വെറും ഒരു സ്വപ്നം മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ നമ്മൾ നേരിട്ടേ മതിയാകും അല്ലെ. അതുകൊണ്ട് നിരത്തുകളിലെ കൃത്യമായിട്ട് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് വാഹനം ഓടിക്കാം, സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാം കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 23 ആയിരിക്കാണ്. റൺ വേ എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി. മോർണിംഗ് മോജോയിൽ

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
1: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: Pere Pardens Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Adey, ready aayille?
2: Engota?
1: Maranno, ella sheni nyayal divasangalilum nammude Elchoil special offers inde. Veetilekku avashyamaya ella sadhanangalum offer price il.
2: Adugullalo, angane anengil njan ready. Aljo Hypermarket Nellikunnam, Aljo Supermarket Payangil Antumannu, Aljo Vilakuravinde Bismayam.
1: Vaahanangalde taakul sambandhamaya ella prashnangalkkum ini solution Jio Key Service. തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ് മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് കൊട്ടാരക്കര.
1: ഡിസ്ചാർജ് ആയി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
0: അതിനല്ലേ റാഫ രോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
2: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക ദിവസങ്ങളിലും ഉച്ച കഴിഞ്ഞും മഴ പെയ്യാറുണ്ടല്ലോ. അപ്പോൾ സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് നമ്മുടെ കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അതായത് നാളെയോടുകൂടി തുലാവർഷത്തിന് തുടക്കം കുറിക്കുമെന്നാണ് നമ്മുടെ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ തുലാവർഷം എത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ നാളെ ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലെ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലിനും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകം ജാഗ്രത പാലിക്കുക, കാലാവസ്ഥാ മുന്നറിയിപ്പുകളെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും അതുപോലെ യാത്രകളിലും മറ്റും സേഫ്റ്റി ഉറപ്പുവരുത്തുകയും ചെയ്യാട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 39 മിനിറ്റ് ആയിരിക്കുകയാണ്. രസികൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാസാഗർ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: ശ്രേയാ FM 90 നാടിനൊപ്പം നാടാർക്കൊപ്പം. തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 50 ആയിരിക്കാണ്. ഇന്നത്തെ മോർണിംഗ് മോജോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റിയെ കുറിച്ച്. യെസ്, ഇന്ന് October 14 നാഷണൽ ഐ ലവ് യു ഡേ ആണ്. നമ്മുടെ ഈ ഓട്ടപ്പാച്ചിനിടയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളോട് സ്നേഹം തുറന്നു പറയാനായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. അത് വില കൂടിയിട്ടുള്ള ഗിഫ്റ്റുകൾ നൽകിയിട്ട് സർപ്രൈസ് ചെയ്യിപ്പിക്കണം എന്നൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് അത് മതിയാകും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ദിവസം ഒന്നുകൂടി ഹാപ്പി ആവാനായിട്ട്. അതുകൊണ്ട് മനസ്സിലുള്ള സ്നേഹം ഒളിപ്പിച്ചു വെക്കാതെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് ഐ ലവ് യു എന്ന് പറയാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെനസ്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മിയാർ ജനാമിക സൈനിങ് ഓഫ്.

0: കുടുംബം നാട്ടുകാർക്കൊപ്പം.
1: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: യോ ബോയ്സ്, ഐ ആം സിംഗിംഗ് സോങ്. Soup song. Flop song.

0: സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട. റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അപ്പൊ നമ്മളങ്ങനെ എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആയാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 lakh rupees മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: ഹലോ, എവിടെയാ?
3: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
2: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
3: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെയുണ്ട്.
2: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
3: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
2: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: റേഡിയോ വൺ ടി വിത്ത് മീ ആർ ജി ശ്രീശാന്ത് ഓണാശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, നമ്മളങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുക്കലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടൻ എന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: പേര് ശരത്.
0: ശരത് എടാ, വീടെടുത്ത് തന്നെയാണ്?
1: അതെ, വീടെടുത്ത് തന്നെ.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് അമ്മ, വൈഫ്, കുഞ്ഞു, രണ്ട് പിള്ളേർ.
0: ഹാപ്പി ആയിട്ട് പോകുന്നെല്ലാരും?
1: ഓ, എല്ലാവരും സന്തോഷത്തില്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മക്കൾ ഒരാള് 8 വയസ്സ്, 3 പഠിക്കുന്നു, പിന്നെ ഒരാള് കുഞ്ഞു 2 കഴിഞ്ഞതേ ഉള്ളൂ.
0: ബേബിയാണ്?
1: ബേബിയാണ്.
0: രണ്ടുപേരുടെ പേരെന്താ?
1: ഒരാളുടെ പേര് ധ്രുവല്, മറ്റൊരാളുടെ പേര് ആര്യൻ.
0: ഓക്കെ, ആൺകുട്ടികളാണ്?
1: ആ, രണ്ടും ആൺകുട്ടികളാണ്.
0: ഓക്കെ, അടിപൊളി. ശരി, അപ്പോഴേ എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ?
1: ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നു, നൈസ് ആയിട്ട് പോകുന്നു,
0: തട്ടിയും മുട്ടിയും പോകുന്നു.
1: ആ, അതെ. ഓക്കെ
0: ഓക്കെ, അപ്പം സന്തോഷമായിട്ട് എന്തും പോകാൻ സാധിക്കട്ടെ കേട്ടോ.
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഞാൻ KSFL വർക്ക് ചെയ്യുന്നു.
0: KSFL വർക്ക് ചെയ്യാണ്. ജോലി എങ്ങനെ പോകുന്നു?
1: ആ, ജോലി കുഴപ്പമില്ല, ഓക്കെ ആയിട്ട് പോകുന്നു.
0: ഓക്കെയാണ്,
1: ഓക്കെയാണ്.
0: അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സെക്ടറി ജോലി ചൂസ് ചെയ്ത്?
1: പഠിച്ച് അക്കാഡമിക്കലി ഉള്ള ഇത് വെച്ച് PSC എഴുതി. വേറൊന്നും ഇല്ലായിരുന്നു, നമുക്ക് സാമ്പത്തികമായിട്ട് വേറെ ബിസിനസ് തുടങ്ങാനുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അക്കാഡമിക്കലി തന്നെ പോകാന്ന് വിചാരിച്ച് അങ്ങനെ PSC എഴുതി, ഇങ്ങനെ കിട്ടി, ഇങ്ങനെ ജോലി കയറി. അങ്ങനെ
0: ഇതല്ലായിരുന്നു ഏതായിരുന്നു ആഗ്രഹം? ജോലി
1: ആഗ്രഹം ഒരു സയൻസ് പരമായിട്ട് പോകാനാണ്, ഫിസിക്സ് ഒക്കെ ആയിരുന്നു താല്പര്യം. എന്നാലും ഗവൺമെന്റ് ജോലി കിട്ടിയില്ലെങ്കിലും ആ മേഖലയിലേക്ക് പോകാനുള്ള ഒരു ഇതുണ്ടായിരുന്നു,
0: ആഗ്രഹം ഉണ്ടായിരുന്നു.
1: ഉണ്ടായിരുന്നു.
0: ജീവിതത്തിന്റെ സാഹചര്യത്തിന്റെ കളി മൂലം നമ്മളിപ്പം KSFL വന്ന് നിൽക്കുകയാണല്ലേ.
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ശരത്തേട്ടന്റെ?
1: ഇങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല, എപ്പോഴും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളത് ഒരു മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ നമുക്ക്.
0: അതാണ് ഏറ്റവും വലിയ ആഗ്രഹം, നമ്മൾ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരുന്നാൽ മതി. സമാധാനം ഏറ്റവും വലിയ കാര്യം അല്ലേ?
1: അതെ അതെ.
0: ലൈഫിൽ എന്താണെന്ന് പറഞ്ഞാലും സമാധാനം ഇല്ലെങ്കിൽ ഒന്നുമില്ല.
1: ഇല്ല, അത് തന്നെയാണ്.
0: അപ്പൊ ആഗ്രഹം എന്ന് പറയുമ്പോൾ ലൈഫിൽ വലിയ വലിയ ആഗ്രഹമൊന്നുമില്ല. ഈ ഒരു ജീവിതം ചെറിയ വരുമാനമൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് കുടുംബത്തോടൊപ്പം അങ്ങ് പോയാൽ മതി, വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ.
1: അതെ അതെ അതെ.
0: സാധാരണപ്പെട്ട ആഗ്രഹമാണ്, ദൈവങ്ങൾക്കൊന്നും വലിയ പണിയൊന്നും ഇല്ലാത്ത ഒരു ആഗ്രഹമാണ്. അപ്പൊ എന്തായാലും മുൻപോട്ട് സന്തോഷമായിട്ട് പോകാൻ സാധിക്കട്ടെ, ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. ഇന്ന് എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചാലും സന്തോഷം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുക്കളത്തിൽ നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെട്ടത് KSFE ജീവനക്കാരനായ ശരത്തേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ചായിട്ടാണോ?
6: ദിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: Yes, once again we are back on Radio 1D with me, RJ Srishant, on Astra FM 19, Adinuppum, Nattarkuppum. Yes, we are going to go to the railway station. We are going to go to the railway station. We are going to go to the railway station. We are going to go to the railway station. Chetta, what's your name?
1: Rahim.
0: Rahim, Chetta, are you here?
1: I'm here. Where
0: are you? I'm
1: here. Neelishwaram.
0: Neelishwaram, are you here? I'm
1: here. I'm here. I'm here. I'm
0: here. Happy to go.
1: That's
0: it. I'm here. I'm here. I'm here.
1: I'm here.
0: I'm here.
1: പഠിക്കുകയാണ്.
0: അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഓട്ടോ ഓടിക്കുന്നു.
0: പാവങ്ങളുടെ വണ്ടി ഇങ്ങനെ മെരുക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഓട്ടോ? ഉണ്ടോ?
1: ഓട്ടോ കുറവാ.
0: കുറവാണ്.
1: കുറവാ.
0: ഞാനിപ്പോ കുറെ നാളുടെ റേഡിയോ വണ്ടിയിൽ ഒരുപാട് ഓട്ടോ ചേട്ടന്മാരെ പരിചയപ്പെടാറുണ്ട്. അവരൊക്കെ പൊതുവെ എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞൊരു പരാതിയാണ്, ഓട്ടം കുറവാണ്, ഞങ്ങളുടെ ജീവിതം കുറച്ച് കഷ്ടത്തിലാണ്, മുന്നോട്ടുള്ള ജീവിതം കുറച്ച് ചോദിച്ചിണ്ടായി നിൽക്കുക എന്ന് പറയുന്നുണ്ട്. ശരിയാണോ?
1: ശരിയാ, ശരിയാ, തീർച്ചയായിട്ടും. ഇപ്പൊ ഈ പ്രിയദർശിനിയൊക്കെ വന്നതിന് ശേഷം വളരെ
0: കുറവാണ്. പ്രിയദർശിനിയൊക്കെ വന്ന ശേഷം കുറച്ച് കഷ്ടമാണ്.
1: അതെ, അതെ, അതെ.
0: അപ്പൊ ഓട്ടോയെ ആശ്രയിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു അല്ലേ?
1: അതെ, അതെ.
0: അപ്പം അത് മാത്രമാണ് കാരണം?
1: അതും കാരണം, അതൊരു മെയിൻ കാരണമാണ്. പിന്നെ ഡീസലിന്റെ വില കൂടുതൽ, ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും മെയിൻ ഇപ്പൊ ഇതാണ്, പ്രിയദർശിനി.
0: അപ്പൊ സ്ത്രീകളൊക്കെ നമ്മളെ മുന്നത്തെ കാലത്ത് സ്ത്രീകൾ നമ്മളെ ആശ്രയിക്കാറുണ്ട് വണ്ടിക്കകത്ത് പോകാൻ വേണ്ടി അല്ലേ?
1: അതെ, അതെ. ഇപ്പൊ അതില്ല.
0: അപ്പോ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് വന്നൊരു ഒരു ഹെൽപ്ഫുൾ ആയ കാര്യം നമുക്ക് പ്രശ്നമായി മാറി അല്ലേ?
1: അതെ, അതെ. സർക്കാർ ചെയ്ത നല്ലൊരു കാര്യം ഞങ്ങൾക്ക് ഭാര്യയായി. അതെ, അതെ.
0: ഓക്കെ, ശരി, ശരി. അപ്പൊ എന്തായാലും ഒരു വലിയ മാറ്റം ഭാവിയിൽ വരുമെന്ന പ്രതീക്ഷയിൽ മുൻപോട്ട് പോകാം. സോ എന്തായാലും നമ്മളെങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തിയത് ഓട്ടോ ഡ്രൈവറായ റഹീമിക്കയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റഹീമിക്കയോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. സോ ആരെയും പോകേണ്ട, കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 19 നാടിനൊപ്പം നാട്ടാ.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടരകിലെത്തി ഓട്ടോ ഡ്രൈവറായ റഹിമയ്ക്കോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റഹിമയ്ക്കോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ റഹിമിക്ക, അപ്പൊ എത്ര നാളെ ഈ ഓട്ടോ ഫീൽഡ് ഇറങ്ങിയിട്ട്?
1: 12 വർഷമായി.
0: ചെറിയ പരിചയസമ്പത്തൊന്നും അല്ല.
1: അല്ല അല്ല അല്ല.
0: ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓട്ടോ മേഖല തന്നെ ജീവിത മാർഗമായിട്ട് തെരഞ്ഞെടുത്തത്?
1: ഇനിയിപ്പോ കളിക്കാനൊന്നും പോകാനുള്ള ആരോഗ്യം ഇല്ല, അതുകൊണ്ട്
0: നമുക്ക് ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് പറ്റിയ മേഖല പിന്നെ വരുമാനം ഉണ്ടാക്കാൻ ഓട്ടോ മേഖലയായിരുന്നു.
1: അതെ അതെ,
0: അങ്ങനെ തെരഞ്ഞെടുത്തതാണല്ലേ?
1: അതാണ്.
0: എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുത്ത സമയത്ത് ആദ്യ കാലങ്ങളിൽ നല്ല വരുമാനം,
1: നേരത്തെ നല്ല വരുമാനമായിരുന്നു.
0: ഇപ്പോഴാണ്
1: പ്രശ്നം.
0: ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 10-20 വർഷമായിട്ട് ഈ ഒരു ഫീൽഡ് വർക്ക് ചെയ്യാണ്, എപ്പോഴെങ്കിലും മനസ്സിന് മറക്കാനാവാത്തൊരു നല്ല അനുഭവം, മോശ അനുഭവം ഈ ഒരു ഫീൽഡ് നൽകിയിട്ടുണ്ടോ?
1: നല്ല അനുഭവങ്ങളും ഉണ്ട്, മോശം അനുഭവങ്ങളും ഉണ്ട്. അതെ അതെ,
0: രണ്ടുമുണ്ട്. നമ്മൾ ഈ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ദിനം പ്രതി ഓരോ ആൾക്കാരെയും പുതിയ പുതിയ മുഖങ്ങളെ പരിചയപ്പെടുന്നല്ലേ?
1: അതെ അതെ,
0: നമുക്ക് പല അനുഭവങ്ങളും വരും,
1: ഒരുപാട് അനുഭവങ്ങൾ.
0: ആരെങ്കിലും പറ്റിച്ചിട്ട് പോയിട്ടുണ്ടോ പൈസ തരാതെ?
1: ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഈ ഇടയ്ക്ക് തന്നെ ഗൂഗിൾ പേ ചെയ്ത 200 രൂപ
0: തന്നില്ല,
1: ജിപേ ചെയ്താ, പക്ഷെ പൈസ എത്തില്ല.
0: എത്തിയില്ല, പറ്റിച്ചതാന്ന്
1: മനസ്സിലായി.
0: നമ്മുടെ ഈ ജോലിയുടെ ഭാഗം തോന്നുന്നൊക്കെ. ശരി, അപ്പൊ എന്തായാലും മുൻപോട്ടും ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കട്ടെ, പ്രശ്നങ്ങളൊക്കെ മാറി. എല്ലാവിധ ആശംസകളും ആൻഡ് ഇന്ന് പരിചയപ്പെടുന്നത് എനിക്ക് സന്തോഷം കേട്ടോ.
1: സന്തോഷം, സന്തോഷം.
0: ഓക്കെ, അപ്പൊ എന്നാലും നമ്മളങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരകിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെട്ടത് കഴിഞ്ഞ 20 വർഷമായിട്ട് ഓട്ടോ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവറായ നമ്മുടെ റഹീം ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം. Yes, once again we are back on Radio 1T with me, RG Srishant, on Astraya FM 19, Adinuppum, Nattarkuppum. Yes, so we are here at the railway station. We are here to meet a lot of people in the railway station. We are here to meet a lot of people. What's your name? Kashi. Kashi,
1: where are
0: you from? No, it's not.
1: Where
0: are you from? Where are you
1: from? I'm studying German.
0: German? Okay, sure, sure. So where are you from? Teaching?
1: I'm going to go.
0: Where are you from? എന്തുകൊണ്ടാ ഈ ജർമ്മൻ എന്ന ഈ ഒരു മേഖല ചൂസ് ചെയ്തത്?
1: ജർമ്മൻ അവിടെ കുറെ പോസിബിലിറ്റീസ് കൂടുതലാണ്, നമുക്ക് വർക്ക് ചെയ്യാനായാലും നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് നല്ലതാണ്. അതുകൊണ്ട് അവിടെ ചെന്ന് പഠിച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ടാണ്.
0: ബി2 കഴിഞ്ഞു?
1: ആ ബി2 കഴിഞ്ഞു.
0: ഓക്കേ, ശരി. അപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ?
1: ആ, പഠിപ്പിച്ചോണ്ടിരിക്കുക.
0: ഉടനെ നമുക്ക് പോകാനുള്ള വിസ വരുമോ?
1: ആ, ഉടനെ വരുമായിരിക്കാം,
0: പ്രതീക്ഷിക്കാം.
1: പ്രതീക്ഷിക്കാം.
0: ഓക്കെ, എങ്ങനെയുണ്ട് ആക്ച്വലി ഈ ഒരു ലാംഗ്വേജ്? കഷ്ടമാണോ?
1: ഇല്ലില്ല, നമ്മള് ലാംഗ്വേജ് നമ്മളെടുത്ത് പഠിക്കാൻ ഒരു ഡെയിലി ജസ്റ്റ് ഒരു അരമണിക്കൂറായാലും വെച്ചിരുന്ന അത് സുഖമായിട്ട് പഠിക്കാവുന്ന.
0: കേൾക്കുന്ന അത്ര ടഫ് കഠിനി ഉണ്ടോ?
1: ഇല്ലില്ല, അതിനായിട്ട് ഇച്ചിരി സമയം കൊടുക്കണം മാത്രമേ ഉള്ളൂ.
0: ഓക്കെ, ശരി ശരി. അപ്പം എന്താ നോക്കുന്നത്? ഹൗസ് ബിൽഡിംഗ് ആണോ?
1: ഹൗസ് ബിൽഡിംഗ് നോക്കാൻ അവിടെ.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്നാലും ഭാവിയിൽ നമുക്ക് ജർമ്മനി വെച്ച് കാണാം അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം ജർമ്മനി ആണോ?
1: അല്ല, ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാക്കി എടുക്കണം, അത്രേ ഉള്ളൂ.
0: അത്രേ ഉള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഒരു ബാക്കപ്പ് ആയിട്ട് ജർമ്മനിയിലൊക്കെ പോയിട്ട് കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് നാളത്തെ സേവിങ്സ് ആയിട്ട് തിരിച്ച് നാട്ടി വരണം ആഗ്രഹം.
1: നാട്ടി വരണം എന്നില്ല,
0: നാട്ടി വരണം ആഗ്രഹം. അതെന്ത് പറ്റി?
1: വെളിയിൽ ചെയ്യാനാണ് താല്പര്യം. വെളിയിലായിട്ട് തെറ്റാക്കാൻ, വെളിയിൽ താമസിച്ച് അവിടെ തെറ്റാവാനാണ് താല്പര്യം.
0: നമ്മുടെ നാളത്ര ബോറാണോ?
1: ഏയ്, ബോറായിട്ടൊന്നുമല്ല, ജസ്റ്റ് നമ്മളിവിടെ തന്നെ ലിറ്ററാണ് നിന്നെ. അപ്പൊ പുതിയൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്ത് പുതിയ നാട്ടിൽ നിൽക്കാനായിട്ട് താല്പര്യം.
0: അങ്ങനെ, ശരി. ഞാൻ കരുതി ഈ ഫ്രീഡം ഒക്കെ തേടി പോകാൻ വേണ്ടി ആയിരിക്കും പുറത്തേക്ക്, കേട്ടോ.
1: അങ്ങനൊന്നുമില്ല, ഇവിടെ ഫ്രീഡത്തിനായിട്ട് വലിയ കുറവായിട്ടും തോന്നിയിട്ടില്ല.
0: സാലറി കിട്ടുന്നതിലോ?
1: സാലറി കിട്ടുന്നതിലും കുറവായിട്ടൊന്നും
0: വലിയ പ്രശ്നമില്ല.
1: ഇല്ലില്ല, ഒരു കുഴപ്പമില്ല. വർക്ക് ലൈഫ് ബാലൻസ്, നമുക്ക് അവിടെ ഇത്ര നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര നേരം ഫ്രീ എന്നുള്ളത് ഒരു റൂള് പോലെ വർക്ക് ലൈഫ് ബാലൻസിന് വേണ്ടി അവിടെ പോകും.
0: ഒരു വർക്ക് ലൈഫ് ബാലൻസിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ജർമ്മനി ഇപ്പൊ ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ശരി ശരി. അപ്പൊ എന്തായാലും ഭാവിയിൽ നന്നായിട്ട് പോകാൻ സാധിക്കട്ടെ, ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടക്കാൻ സാധിക്കട്ടെ, കേട്ടോ. അപ്പൊ എന്തായാലും പരിചയപ്പെടുന്നതിൽ എനിക്ക് സന്തോഷം.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടറിയിലെ ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദീപ പരിചയപ്പെടുന്നത്. ജർമ്മൻ ട്യൂട്ടറായ കാശിയാണ്, കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak t

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു വന്നത്?
5: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
6: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: അച്ഛനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Ashraya FM 90. നാളിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരകളിൽ നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്തൊരു കൂട്ടുകാരനുണ്ട്, ഒന്ന് പരിചയപ്പെടാമോ? എന്താണ് പേര്?
1: ചാൾസ്.
0: ചാൾസ് അടിപൊളി പേരൊക്കെയാണല്ലോ, രാജാവിന്റെ പേരൊക്കെയാണല്ലോ. വീട് എവിടെയാ?
1: എന്റെ വീട് കൊല്ലം.
0: കൊല്ലത്ത്? കൊല്ലത്ത് എവിടെയാ?
1: കൊല്ലത്ത് നമ്മളെ ആശ്രമമല്ലേ?
0: ആശ്രമത്താണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിലെ അമ്മ, അച്ഛൻ, അനിയൻ, ഞാൻ.
0: ഹാപ്പി ആയിട്ട് പോകുന്നു?
1: കുഴപ്പമില്ല, സുഖമായിട്ട് പോകണം.
0: സന്തോഷമാണ്?
1: സന്തോഷം.
0: ഓക്കെ, അപ്പൊ ഇന്ന് അതുപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ കേട്ടോ.
1: ഓക്കെ,
0: എന്താ ചെയ്യുന്നത്?
1: ഞാനിപ്പം ജർമ്മൻ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്.
0: ജർമ്മൻ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാണ്? അപ്പൊ എങ്ങനെ പോകുന്നു പഠിപ്പീരൊക്കെ? ജർമ്മൻ പഠിപ്പീര്?
1: കുഴപ്പമില്ല, ഞാനിപ്പോ കേറിയിട്ട് ഏതാണ്ട് 3 മാസം ആവാൻ പോണേ ഉള്ളൂ. സോ ഫാർ സോ ഗുഡ്.
0: ഇതുവരെ ഓക്കെയാണല്ലേ?
1: ഇതുവരെ ഓക്കെയാണ്.
0: ശരി, അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫീൽഡ് ചൂസ് ചെയ്ത്? ആക്ച്വലി
1: ഇത് ഇപ്പൊ നമ്മൾ എന്തായാലും, ഞാൻ ഇപ്പൊ ജർമ്മൻ സ്റ്റുഡന്റ് ആയിരുന്നു നേരത്തെ, അപ്പം ജർമ്മൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഫീൽഡ് ചൂസ് ചെയ്തത്.
0: നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും?
1: ജർമ്മനി പോകണമെന്നുള്ളതാണ്.
0: ജർമ്മനി പോകണം.
1: പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളും ബാക്കിയുള്ളവരെ ഷെയർ ചെയ്യുന്ന പിള്ളേരെ പഠിപ്പിക്കുക, അതെനിക്ക് താല്പര്യമുള്ള ഫീൽഡ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ടീച്ചർ എന്നുള്ള രീതിക്ക് നിൽക്കുന്നത്.
0: ബിറ്റു കഴിഞ്ഞാണ്?
1: ആ, ബിറ്റു കഴിഞ്ഞു.
0: ശരി ശരി. അപ്പം ആക്ച്വലി ഏതാണ് ഏറ്റവും പാട്? ഏതാണ്? നമ്മൾ ഇപ്പോൾ റൈറ്റിംഗ് ഉണ്ട്, സ്പീക്കിംഗ് ഉണ്ട്, അത് ഏറ്റവും ടഫ് ഏതായിരിക്കും?
1: നമുക്ക് അങ്ങനെ ടഫ് എന്ന രീതി ഞാൻ ഒന്നും പറയത്തില്ല, കാരണം എല്ലാം ഈസിയാണ്. പക്ഷെ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് എല്ലാം കിട്ടും.
0: ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ജർമ്മൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആസ്പിറൻസ് ഉണ്ട്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, അപ്പൊ അവരോട് എന്താണ് ഒരു അധ്യാപകനായ, ജർമ്മൻ അധ്യാപകനായ ചാൾസിന് പറയാനുള്ളത്?
1: എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ പഠിക്കുന്ന ആരാണേലും അവര് നല്ല എഫേർട്ട് ഇട്ട് പഠിക്കുക. ഒരു വർഷത്തെ കോഴ്സ് മാത്രമാണ് നമ്മൾ ഈ ജർമ്മൻ, 8 മാസം കോഴ്സ്. അത് നിങ്ങൾ വേറൊരു കാര്യത്തിലും ഫോക്കസ്ഡ് ആവാതെ മാക്സിമം നിങ്ങൾ ജർമ്മൻ മാത്രം പഠിക്കുക, ഫോക്കസ് ചെയ്യുക. 8 മാസം കഷ്ടപ്പാടുണ്ടെങ്കിൽ ബാക്കി ലൈഫ് ലോങ് സെറ്റ് ആയിരിക്കും.
0: കുറച്ചാൾ കഷ്ടപ്പെടുക, കുറച്ച് കൂടുതൽ കാലം സന്തോഷിക്കുക.
1: കുറച്ചാൾ പറഞ്ഞാൽ ആകെപ്പാട് 8 മാസമേ ഉള്ളൂ, നമുക്ക് 19-20 വർഷം കിടപ്പുണ്ട് പിന്നെ. അപ്പം ഈ ഒരു 80 വർഷത്തിനകത്ത് ആകെപ്പാട് 8 മാസം അല്ലെങ്കിൽ 1 വർഷം മാത്രമേ പോകുന്നുള്ളൂ നമ്മുടെ. ബാക്കി ലൈഫ് നമുക്ക് സെറ്റാണ്, അത് ആലോചിച്ചിട്ട് പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുക,
0: കഷ്ടപ്പെടുക, സന്തോഷിക്കുക, അത്രേ ഉള്ളൂ.
1: അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളടുത്ത്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഉടനെ തന്നെ ജർമ്മനി പോകാനുള്ള വിസയൊക്കെ വരട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. ഇന്ന് പരിചയപ്പെടുന്നതിൽ എനിക്ക് സന്തോഷം കേട്ടോ.
1: സന്തോഷം.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരകളിൽ നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെടുന്നത് ജർമ്മൻ ട്യൂട്ടറായ ചാൾസിനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആസ്ട്രയ എഫ്എം 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ? അത്

0: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
1: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
0: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്.

0: അതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനെ വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് എം 90.
1: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

Yes, we are back on Radio Andy with me, RJ Srishant on Astraya FM 90, Nadiruppum, Nattargoppum. അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്ന് റേഡിയോ വണ്ടിയുമായി നമ്മുടെ സ്വന്തം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരകളിൽ നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലേ. കുറച്ച് പേരുടെ നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. അപ്പോൾ റേഡിയോ വണ്ടിക്ക് ഇതേ തൽക്കാലം ഇവിടുന്ന് കൊണ്ടുതിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടിയുടെ യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മറ്റൊരു വിഷയമേ ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടേയിരിക്കൂ. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹായ്, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്. ഇന്ന് ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടിയുള്ളത് ഞാൻ ആർജി എലിക്കുട്ടിയാണ്. സോ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ 12 മണി സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 മണി വരെ ഞാനിവിടെ ഉണ്ടാവും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ വളരെ ഇഷ്ടത്തോടുകൂടി പ്ലേ ചെയ്ത് തരാനായിട്ട്. അപ്പോൾ ഫോൺ എടുക്കുക, വിളിക്കുക, ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെങ്കിലും നമ്മളോട് ചോദിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്, പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്തോളൂ. 0474219090 0474219090. ആൻഡ് ഇപ്പോൾ വിളിക്കാനായിട്ട് സമയമില്ല എങ്കിൽ വിഷമിക്കേണ്ട, നമ്മുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ പാട്ട് ഞാൻ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 9526490906 95269090. ഇന്ന് നമ്മുടെ മലയാള സിനിമയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രിയപ്പെട്ട നടിയുടെ ബർത്ത്ഡേ ഉള്ള ഒരു ദിവസം കൂടിയാണ് കേട്ടോ, October 14th എന്ന് പറയുന്നത്. ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ഇൻ 2001 നമ്മുടെ സിബി മലയിൽ സാറിൻ്റെ സിനിമയിലൂടെ, ഏത് സിനിമ എന്ന് ചോദിച്ചാൽ ഇഷ്ടമെന്ന സിനിമയിലൂടെ, ദിലീപിൻ്റെ നായികയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന നവ്യ നായർ, നവ്യ ചേച്ചിയുടെ ബർത്ത്ഡേ ഉള്ള ദിവസമാണ് കേട്ടോ ഇന്ന്. നമ്മുടെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രിയപ്പെട്ട നടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു നവ്യ ചേച്ചി. പിന്നീട് അങ്ങോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, അങ്ങനെയുള്ള ഒരുപാട് ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാകാനായിട്ട് നവ്യ ചേച്ചിക്ക് സാധിച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് 2002 നമ്മുടെ രഞ്ജിത് സാറിൻ്റെ സിനിമയായിട്ടുള്ള നന്ദനം എന്ന സിനിമയിലൂടെ നമുക്ക് ലഭിച്ച ബാലാമണി എന്ന കഥാപാത്രം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ ഹൃദയസ്പർശിയായിട്ട് നമ്മുടെ എല്ലാവരുടെയും വൺ ഓഫ് ദി ഫേവറേറ്റ് ക്യാരക്ടറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നൊരു കഥാപാത്രമായിരുന്നു നന്ദനം സിനിമയിലെ ബാലാമണി എന്നുള്ളത്. ആ ഒരു സിനിമയിൽ നവ്യ ചേച്ചിയുടെ അഭിനയത്തിന് ആ ഒരു വർഷം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള അവാർഡും ഒക്കെ ലഭിക്കാൻ ഇടയായിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സിനിമ മാത്രം മതി നവ്യ ചേച്ചിയുടെ ഒരു അഭിനയ മികവ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ അതിനുശേഷം ഒരിടയ്ക്ക് ഒരു ബ്രേക്ക് വന്നു, അതിനുശേഷം പിന്നീട് വീണ്ടും മൂവിയിലേക്ക് സജീവമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പം നോക്കുവാണെങ്കിൽ ഒരുപാട് ഡാൻസ് ഷോകളിലൂടെയൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ നവ്യ ചേച്ചി. സോ ആശ്രയ എഫ് എം ഫാമിലിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് നമ്മൾ നവ്യ ചേച്ചിയുടെ സിനിമയിലെ ഒരു പാട്ട് തന്നെയാണ് ആദ്യം കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പം എന്നാലും ആ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളുമായിട്ട് റെഡി ആയിട്ടിരുന്നോളൂ. അത് ദാ പ്ലേ ചെയ്യാനും കേൾക്കാനും കേൾപ്പിച്ചു തരാനും ഒക്കെ ഞാനിവിടെ റെഡിയാണ്. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഡിസ്ചാർജ് ആയി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
4: അതിനല്ലേ റാഫ അരോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
5: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
6: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
7: നവരാത്രി
8: സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
9: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
10: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: രവീന്ദ്രൻ മാഷിന്റെ സംഗീതം ഗിരീഷ് പുതൻശ്ശേരി സാറിന്റെ വരികൾ എം ജി ശ്രീകുമാരും രാധിക തിലകും ചേർന്ന് പാടിയിട്ടുണ്ടായിരുന്ന നന്ദനം എന്ന സിനിമയിലെ മനസ്സിൽ മിഥുന മഴ എന്ന പാട്ടാണ് നമ്മൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു നവ്യ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് എന്നുള്ളത്. സോ നവ്യ ചേച്ചി അഭിനയിച്ചിട്ടുണ്ടായിരുന്ന സിനിമകളിലെ പാട്ടൊക്കെ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കൂടിയുള്ളത് ഞാൻ ആഴ്ചയിൽ കുട്ടിയാണ്. നമ്മുടെ കൂടെ നമ്മളുടെ ഫസ്റ്റ് ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം. നടിയുടെ
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ?
1: നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. അംഗൻവാടിയിലാണ്.
0: ഓക്കെ, പിള്ളേരുടെ ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്
1: മോളെ. പിന്നെ ആണെങ്കിൽ ഇന്ന് ശ്രേയ കുട്ടിക്ക് ഞങ്ങളുടെ തീമിലുള്ള ഈ ഒരു മാസത്തെ തീം എന്ന് പറയുന്നത് വളർത്ത മൃഗങ്ങളും. ഒക്ടോബർ രണ്ട് ഉപദ്വീപാണ്, ഉപതീമാണ്. അപ്പൊ ഈ രണ്ട് തീമിലെ പാട്ടും കഥകളൊക്കെ നമ്മൾ പഠിപ്പിക്കും. അപ്പം കുഞ്ഞിന് വളർത്ത മൃഗത്തിലെ ഒരു പാട്ട് പാടുന്ന ദിവസം പറഞ്ഞ് എന്നെ കൂടെ വന്ന് നിൽക്കുവാണ്.
0: ഓക്കെ,
1: അപ്പൊ
2: കൊടുത്തോളൂ.
0: ഓ, അടിപൊളിയാണ് കേട്ടോ. ശ്രേയക്കുട്ടിയാണല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് പാട്ട് പാടിയിട്ടുണ്ട്. എന്തായാലും പാട്ട് പഠിപ്പിച്ച ടീച്ചറും കൊള്ളാം കേട്ടോ. ഓക്കെ ചേച്ചി, ഇന്ന് ഏത് പാട്ടായിരുന്നു കേൾക്കണ്ടേ? ഓക്കെ, നമ്മുടെ പിള്ളേർക്ക് വേണ്ടിട്ടാണോ ഡെഡിക്കേഷൻ?
1: പിള്ളേർക്ക് വേണ്ടിട്ട് തന്നെ.
0: ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. പറഞ്ഞേക്കാം
1: പറഞ്ഞേക്കാം.
0: ഓക്കെ ഓക്കെ ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ നെടിയവിളയിൽ നിന്നും ശാന്ത ചേച്ചിയാണ്. അപ്പൊ അവിടെ കുറെ കുട്ടികളൊക്കെ ഉണ്ട്, കുട്ടികളുടെ ബഹളമൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ശ്രേയക്കുട്ടി ഒരു അടിപൊളിയായിട്ടുള്ള പാട്ടൊക്കെ പാടി തന്നു. സോ നമ്മളോട് ചേച്ചി ചോദിച്ചിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്, ദേശാടനം സിനിമയിലെ കളി വീടുറങ്ങിയല്ലോ എന്ന പാട്ട്. നമ്മുടെ കൈതപ്രം സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ചെയ്തിട്ടുള്ളത്, വരികൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. പക്ഷെ ഈ പാട്ട് മാത്രമല്ല, നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മിനി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, മയിലത്ത് നിന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് കല്യാണരാമൻ എന്ന സിനിമയിലെ കൈത്തൊടി താളം കൊട്ടി എന്ന് പറയുന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈ നോട്ട്, നമുക്ക് ആ ഒരു പാട്ട് കൂടി കേൾക്കാം. നമ്മളുടെ സ്വന്തം കാസറ്റ് കഫേയിലൂടെ അഫ്സൽ പാടിയിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പാട്ടാണ്. ബേണി ഇഗ്നീഷ്യസ്മാരാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ചെയ്തിട്ടുള്ളത്. കൈതപ്രം സാറ് തന്നെയാണ് ഈ ഒരു പാട്ടിനും വരികൾ എഴുതിയിരിക്കുന്നത്. സോ കൈതപ്രം സാറ് വരികൾ എഴുതിയിട്ടുള്ള രണ്ട് പാട്ടുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കാസറ്റ് കഫേയിലൂടെ. ആൻഡ് മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവ്യ ചേച്ചിയുടെ സിനിമ തന്നെയാണ് കല്യാണരാമൻ എന്നുള്ളത്. സോ ആ ഒരു പാട്ട് കൂടിയാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് കാസറ്റ് കഫേയിലൂടെ. ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഫോൺ എടുക്കുക, വിളിക്കുക, നമ്മളോട് പാട്ടുകളൊക്കെ പറയുക കേട്ടോ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-291-90-0-4-7-2-9-1-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0 9060 9052 6 6 4 9 0 9.

0: ശ്രേയാ FM 90 നാടിനൊപ്പം നാടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
2: Fashionum Trendum ini swapnamalla, ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail Kottarakara. Bhavana, a complete fashion destination.
3: പ്രമുഖ ജ്വല്ലറി ആൻഡ് ടെക്സ്റ്റൈൽ ബ്രാൻഡായ ജോയാലുക്കാസ് ആൻഡ് ജോളീസിൽസിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കും ഒരു സുവർണാവസരം. മികച്ച കമ്മ്യൂണിക്കേഷൻ ആൻഡ് കസ്റ്റമർ ഹാൻഡ്ലിംഗ് സ്കിൽസ് ഉള്ള 18-നും 26-നും ഇടയിൽ പ്രായമുള്ള ഫ്രഷേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയ സെയിൽസ് എക്സിക്യൂട്ടീവ്, എക്സിക്യൂട്ടീവ് സിആർഎം, ഓഫീസ് ബോയ്, ഡ്രൈവർ തുടങ്ങി ഒട്ടനവധി പോസ്റ്റുകളിലേക്കാണ് ഈ അവസരം. ഒക്ടോബർ 15 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 4 മണി വരെ കൊല്ലം ജോയാലുക്കാസ് ഷോറൂമിൽ നിങ്ങളുടെ ഫോട്ടോ പതിച്ച ബയോഡേറ്റയുമായി എത്തി ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. എ ന്യൂ ഓപ്പർച്യൂണിറ്റി, ന്യൂ ബിഗിനിംഗ് with Joey Alucas at Jolly Sills.
4: Yasid Coffee.
5: Yasid Coffee.
4: Ivide ishtam pole vaattu.

0: പാട്ട് കേട്ട് ഉറങ്ങിപ്പോയില്ലല്ലോ അല്ലെ? വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടിയുള്ളത് ഞാൻ ആഴ്ചയിലെ കുട്ടിയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 കഴിഞ്ഞ് 31 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്നാലും നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്, പാട്ട് പറയാനായിട്ട് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം, ഇതാരാണ്? ഹേമ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കൊട്ടാരക്കരയില്? സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് സുഖമാണ്, ചെറിയൊരു ജലദോഷമുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല.
1: അതെ,
0: അതൊക്കെ അങ്ങ് മാറിക്കോളൂ, അതൊക്കെ അങ്ങ് സൈഡായിട്ട് അങ്ങ് പോട്ടെ അല്ലേ. എങ്ങനെയാ, ഊണൊക്കെ കഴിഞ്ഞോ?
1: ഇല്ല,
0: കഴിക്കാൻ പോകുന്നേ ഉള്ളൂ, പാട്ടൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ ചേച്ചി ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഓ മൃദുലേ എന്നുള്ള പാട്ട്. ആർക്ക് വേണ്ടിട്ടാ ഈ പാട്ട് കേൾക്കണ്ടേ? എല്ലാവർക്കും വേണ്ടിയിട്ട്, നമ്മുടെ ഹേമ ചേച്ചിക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഈ ഒരു പാട്ട് ഇത്ര ഇഷ്ടപ്പെടാനായിട്ട് എന്തെങ്കിലും റീസൺ ഉണ്ടോ?
1: പഴയ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്.
0: അങ്ങനെ ഒന്നും ഇല്ല, എല്ലാ പാട്ടും അങ്ങ് ഇഷ്ടമാ അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. എല്ലാവർക്കും വേണ്ടിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്, വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് ഹേമ ചേച്ചിയാണ്. ചോദിച്ചിരിക്കുന്നത് ഞാൻ ഏകനാണ് എന്ന് പറയുന്ന സിനിമയിലെ ഓ മൃദുലേ എന്ന് പറയുന്ന ആ ഒരു എവർ ഗ്രീൻ ഹിറ്റ് പാട്ടാണ് കേട്ടോ. ഭയങ്കര രസമുള്ള ഒരു പാട്ടാണ്. എം ജി രാധാകൃഷ്ണൻ സാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ, വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ കോമ്പസിഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. സത്യൻ അന്തിക്കാട് സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ശശികല ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ആശ്രയ, ഹായ് എലിക്കുട്ടി. ഹായ് ചേച്ചി, എനിക്കൊരു സോങ് വെച്ച് തരണം. ആടുപുലിയാട്ടം എന്ന മൂവിയിലെ വാൽമുനക്കണ്ണിലെ എന്ന് പറയുന്ന പാട്ടാണ് വേണ്ടത്. സോങ് എൻ്റെ വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ടും പിന്നെ എനിക്ക് വേണ്ടിയിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ചേച്ചി നമുക്ക് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ എന്തായാലും ചേച്ചിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾപ്പിച്ച് കൊടുക്കാം. ചേച്ചിക്കും ചേച്ചിയുടെ വീട്ടുകാർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെൽഫ് ലവ് ഉണ്ട്, അതാണ് ഫസ്റ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടി, നമ്മുടെ ശശികല ചേച്ചിക്ക് വേണ്ടിയിട്ട് ആടുപുലിയാട്ടം മൂവിയിലെ നമ്മുടെ ജയചന്ദ്രൻ സാറ് പാടിയിട്ടുള്ള ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. പ്രതീഷ് വേഗ സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് മറ്റൊരു പ്രത്യേകത, ഈ പാട്ടിൻ്റെ വരികളും നമ്മുടെ കൈതപ്രം സാറിൻ്റെ തന്നെയാണ് കേട്ടോ. കൈതപ്രം സാറ് എഴുതിയിരിക്കുന്ന ഒരുപാട് പാട്ടുകളാണ് നമ്മളിതാ ഇപ്പോൾ കാസറ്റ് കഫിലൂടെ കഴിഞ്ഞ പാട്ടുകളൊക്കെ ആയിട്ട് കേട്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ടിൻ്റെ വരികളും എഴുതിയിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. സോ നമ്മൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് രണ്ട് ട്രാക്കുകളും കേൾക്കാനായിട്ട് പോവാണ്. ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് പാട്ടുകൾ ദാ ലൈവായിട്ട് നമ്മുടെ കാസറ്റ് കഫേയിലൂടെ നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്ക് സ്നേഹത്തോടെ ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് കേൾക്കണമെങ്കിൽ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-291-9090 0474-291-9090. ഇനി വാട്സപ്പിൽ മെസ്സേജ് അയച്ചും പാട്ടുകൾ ആവശ്യപ്പെടാം. അതിനായിട്ടുള്ള നമ്പർ 9526490906 9524649090.

0: ശ്രീശ്രീയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
4: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
1: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
1: ഹൃദയത്തിന്റെ സംരക്ഷണത്തിന് മികച്ച പരിചരണം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാർഡിയ കെയർ യൂണിറ്റും പ്രഗത്ഭരായ ഡോക്ടർമാരുമായി അസീസിയ മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം ഇനി നിങ്ങളുടെ സേവനത്തിനുണ്ട്. അപ്പോ ഹൃദയാരോഗ്യം ഇനി സുരക്ഷിതമായ കൈകളിൽ.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
1: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
6: ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: ഇത്തവണ ജോയ് വാലി ദീപാവലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
0: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771717.
6: Pardons, gold and diamonds manufacturers and wholesalers nedumangad neyattankara kottarakara karunagapalli
7: ningalude business ini naadariyete aasraya fm 90 lude parisyangal nalguvanai ningalkum vilikkam 9072585908 enna number ilekku
8: ini arivumaashayangalum vaichariyam aasraya madrinadu maasigeyude varikaraagan ningalkum suvarna avasaram
7: nammude sargathmaga srushtigal madrinadilude naadariyete madrinadu jeevakarunya maasiga vaikkuga varikaravuga kooduthal vivarangalukku 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സമാധാനവും സുസ്ഥിരവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ആസിയാനും മുൻഗണന നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലയിൽ സൈബർ സുരക്ഷയ്ക്ക് പ്രാധാന്യം ഏറി വരികയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവ്. 28 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്ക് വിധേയരാക്കിയതായി കേന്ദ്ര സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിജയവാഡയിലെ കനകദുർഗ ക്ഷേത്രത്തിൽ വൈകുന്നേരം രാഷ്ട്രപതി ദർശനം നടത്തും. നാളെ ആരംഭിക്കുന്ന ദേശീയ സരസ്മേള 2026 രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 1500 സ്വയം സഹായ സംഘങ്ങളിലെ വനിതാ അംഗങ്ങൾ മേളയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ടെലിഫോൺ സംഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ ഇരു നേതാക്കളും ധാരണയായി. സുസ്ഥിരവും സമൃദ്ധവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയും കാനഡയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. സമാധാനവും സുസ്ഥിരവും സുതാര്യവുമായ ഇന്തോ പസഫിക് മേഖല എന്ന വിഷയത്തിൽ ഇന്ത്യയ്ക്കും ആസിയാനും ഒരേ താൽപര്യമാണുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ആസിയാൻ ഇന്ത്യ ഡിഫൻസ് തിങ്ക് ടാങ്ക് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെക്കുകിഴക്കൻ ഏഷ്യയുമായി സഹകരിക്കാനുള്ള ദീർഘകാല പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയമെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
2: For India, ASEAN is central to our Indo-Pacific region. India's act-east policy, Sagar and Mahasagar region, advocate open multipolar cooperation and we align these approaches through ASEAN-led mechanism. Our act-east policy is a long-term commitment to working with Southeast Asia as an equal partner.
1: ആഗോള സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലയിൽ ഉൽപാദന ചെലവിനൊപ്പം വിശ്വാസ്യതയ്ക്കും സൈബർ സുരക്ഷയ്ക്കും പ്രാധാന്യം ഏറി വരികയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സെമി കണ്ടക്ടർ രൂപകൽപ്പന, നിർമ്മാണം, പരിശോധന എന്നിവയിൽ വിശ്വസ്ത പങ്കാളിയാകാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന ബ്ലൂംബർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടെ 38 വികസിത രാഷ്ട്രങ്ങളുമായി ഇന്ത്യ മുൻഗണനാ വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ബ്ലൂംബർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിപണി സാധ്യതകൾ ആഗോളതലത്തിൽ വികസിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവുണ്ടായതായി കേന്ദ്ര സർക്കാർ. പരിശോധനകൾ, നൂതന സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയിലൂടെ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട്. ടിബി മുക്ത് ഭാരത് അഭിയാൻ പദ്ധതിക്ക് കീഴിൽ 28 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്കും വിധേയരാക്കി. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടുത്തയാഴ്ച ഇന്ത്യ സന്ദർശിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ സഹകരണവും തന്ത്രപ്രധാനമായ പങ്കാളിത്തവും സന്ദർശനവേളയിൽ ചർച്ചയാകും. പര്യടനത്തിനിടെ റൂബിയോ മുംബൈ, ജാംനഗറും സന്ദർശിക്കും. യുഎസ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതാണ് ഇക്കാര്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. GST കൌൺസിൽ രാജ്യത്ത് സൃഷ്ടിച്ച നിർണായക മാറ്റങ്ങളെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യയുടെ നികുതി പരിഷ്കരണ യാത്രയിൽ സുപ്രധാന ചുവടുവയ്പായി 2017 ജൂലൈ 1 ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന പലവിധ നികുതികളെ ഏകീകൃത സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. ജി എസ് ടി ഘടന കൂടുതൽ ലളിതവൽക്കരിക്കാനുള്ള നടപടികളും ജി എസ് ടി കൌൺസിൽ കഴിഞ്ഞ വർഷം സ്വീകരിച്ചു. ജി എസ് ടിയിലൂടെ സങ്കീർണമായ നികുതി ശൃംഖലയെ ഒരു ഏകീകൃത ദേശീയ വിപണിയാക്കി മാറ്റാൻ സർക്കാരിന് സാധിച്ചതായി ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന ബ്ലൂംബർഗ് ന്യൂ ഇക്കണോമി ഫോറത്തെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
3: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വൈദ്യുതി പ്രതിസന്ധിയുണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വൈദ്യുതി പ്രതിസന്ധി മുഴുവൻ ജനങ്ങൾക്കും പ്രയാസമുണ്ടാക്കിയതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് സഭയെ അറിയിച്ചു.
4: എന്താണ് ഈ പ്രതിസന്ധിയുടെ കാരണം എല്ലാവർക്കും അറിയാം. ആവശ്യകതയിലെ വർധനവാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ സെപ്റ്റംബറിനേക്കാൾ ഈ വർഷം സെപ്റ്റംബറിൽ 1200 മെഗാവാട്ടിന്റെ അധിക വർധനമുണ്ടായി. 25 26% വർധനമുണ്ടായി. ഈ ആവശ്യകത നമുക്കറിയാം, മഴ കുറഞ്ഞു. മഴ കുറയുമ്പോൾ വൈദ്യുതി ഉൽപ്പാദനത്തിന് വെള്ള ലഭ്യത കുറയുക മാത്രമല്ല, മഴ കുറയുമ്പോൾ ചൂട് കൂടും. ചൂട് കൂടുമ്പോൾ ആളുകൾ കൂടുതലായിട്ട് എയർ കണ്ടീഷൻ ഉപയോഗിക്കും, കൂടുതൽ ഫാൻ ഉപയോഗിക്കും, പുതിയ എ സി വാങ്ങിയിട്ടുണ്ട്, കൺസംപ്ഷൻ കൂടി.
3: മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി സ്പീക്കർ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അടുത്ത 5 സംസ്ഥാനത്ത് മത്സ്യോൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി ഇ വി അബ്ദുൽ ഗഫൂർ. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പ്രയോജനപ്പെടുത്തിയും ബ്ലൂ ഇക്കോണമിയിൽ ഉൾപ്പെടുത്തിയുമാണ് മത്സ്യോൽപാദനം കൂട്ടുകയെന്ന് വി മുരളീധരൻ എംഎൽഎയുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഉൾനാടൻ മത്സ്യമേഖലയിൽ ഉൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള പുതിയ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിയമസഭാ സമ്മേളനത്തിന്റെ 3 ദിവസമായ ഇന്ന് 3 ബില്ലുകൾ അവതരിപ്പിക്കും. 2026 കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ, 2026 കേരള മോട്ടോർ വാഹന നികുതി ചുമത്തൽ ഭേദഗതി ബിൽ എന്നിവയാണ് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും 2 റൌണ്ടിൽ പ്രവേശിച്ചു. തൻവി ജപ്പാൻ താരത്തെയും ശ്രീകാന്ത് ഫ്രഞ്ച് താരത്തെയുമാണ് പരാജയപ്പെടുത്തിയത്. അതേസമയം ഇന്ത്യയുടെ പി വി സിന്ധുവും ലക്ഷ്യ സെന്നും പുറത്തായി. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും ഇന്ന് ക്വാർട്ടറിലിറങ്ങും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് വൈകുന്നേരം 7 ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. സി ജെ പി നേതാക്കളായ സൌരവ് ദാസിനെയും അശുതഘോഷ് റാങ്കെയും ഡൽഹിയിലെ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതി 5 ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. അജിങ്ക്യ ഷിൻഡെയെ ഉപാധികളോടെയാണ് വിട്ടയച്ചത്. നിയമവിരുദ്ധ സംഘം ചേരൽ, ഔദ്യോഗിക ഉത്തരവുകൾ ലംഘിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി 3 പേർക്കുമെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. കേരളത്തിൽ 4 മുതൽ മഴ ശക്തി പ്രാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് താപനില സാധാരണയേക്കാൾ 4 വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. നവരാത്രി മഹോത്സവത്തിന്റെ 4 ദിനമായ ഇന്ന് ദുർഗാദേവിയുടെ 4 ഭാവമായ കൂഷ്മാണ്ഡദേവിയെ സ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ പ്രതീക്ഷയും സമൃദ്ധിയും മികച്ച ആരോഗ്യവും ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. അടുത്ത അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്താൻ അനുമതി നൽകി സംസ്ഥാന സർക്കാർ. വിദ്യാർത്ഥികളുടെ ആവശ്യവും മാതൃഭാഷാ നയവും മുൻനിർത്തി LLB പ്രവേശന പരീക്ഷാ ചോദ്യങ്ങൾ മലയാളത്തിൽ കൂടി ലഭ്യമാക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിർദ്ദേശം നൽകുകയായിരുന്നു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സമാധാനവും സുസ്ഥിരവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ആസിയാനും മുൻഗണന നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലയിൽ സൈബർ സുരക്ഷയ്ക്ക് പ്രാധാന്യം ഏറി വരികയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവ്. 28 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്ക് വിധേയരാക്കിയതായി കേന്ദ്ര സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
5: You are listening to Ashraya FM 90. Naadinoppam, naattarkoppam. Niranne manasu niranne.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേയുടെ ഇഷ്ടം പോലെ പാട്ട്. ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആഴ്ചയിലെക്കുട്ടിയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ തത്സമയമായിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് വിളിക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വിളിക്കേണ്ട നമ്പർ 0474-291-9090 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 പറഞ്ഞു തരാം. 9526490909 9526690 എന്തായാലും നമ്മുടെ വാട്സപ്പിൽ കുറച്ചധികം മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ചിന്നു ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ജയിലർ 2 അലബോലെ എന്ന് പറയുന്ന പാട്ട് വെച്ച് തരാമോ, ഇതെന്റെ മക്കളായ മിന്നുവിനും അനിയൻ കുട്ടനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മിന്നുവിനും നമ്മളുടെ അനിയൻ കുട്ടനും വേണ്ടിയിട്ട് നമുക്ക് ജയിലർ 2 ഈ ഒരു പാട്ട് കേൾക്കാം. നാളെയാണ് ജയിലർ 2 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറേ നാളത്തെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ഒരു ചിത്രം സൺ പിക്ചേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ അതിലെ പാട്ടുകളെപ്പറ്റി എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ അനിരുദ്ധാണ് സംഗീതം ചെയ്തിട്ടുള്ളത്. സോ നാളെ ഒരു സെലിബ്രേഷൻ ഡേ കൂടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ജയിലർ 2 റിലീസ് ചെയ്യുന്ന നാളത്തേക്ക് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ചിന്നു ചേച്ചി ആ ഒരു സിനിമയിലെ പാട്ട് കൂടി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അനിരുദ്ധ് സംഗീത സംവിധാനം ചെയ്തിരിക്കുന്ന, അദ്ദേഹം തന്നെ പാടിയിരിക്കുന്ന ജയിലർ 2 ആ ഒരു പാട്ട്. ആൻഡ് മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അൻവർ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് രതിമ സോങ് വെച്ച് തരാമോ എന്നുള്ളതാണ്. സായി അഭ്യൻകറിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്കാണ് രതിമ എന്നുള്ളത്. വളരെ റീസെൻ്റായിട്ട് റിലീസ് ചെയ്തതായിരുന്നു ആൻഡ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട് കൂടിയാണ്. സോ നമുക്ക് ആ ഒരു പാട്ട് കൂടി കേൾക്കാം നമ്മളുടെ കാസറ്റ് കഫേയിലൂടെ. സോ ഇതുപോലെ നിങ്ങളുടെ പാട്ടുകളൊക്കെ കേൾക്കണമെങ്കിൽ വിളിക്കാനും മെസ്സേജ് അയക്കാനും മറക്കണ്ട. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 ആടിനൊപ്പം.

0: പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
1: അതിനല്ലേ റാഫ രോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
2: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
1: ഹലോ, എവിടെയാ?
3: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ?
3: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
3: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ? വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
4: നമ്മളെന്താ പറഞ്ഞു?
5: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് ടു അടിപൊളി സോങ് ഫ്രം ദ മൂവി ജയിലർ ടു. അപ്പൊ എന്തായാലും നാളെയാണ് ജയിലർ ടുവിന്റെ റിലീസ്. ജയിലർ ടു ഫാൻസ് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് കൂടിയാണ് നമ്മൾ ആ ഒരു പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നത്. വെൽക്കം ബാക്ക് ടു കാസറ്റ് ഗഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടിയുള്ളത് ഞാൻ ആർ ജെ എലിക്കുട്ടിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1:14 ആകുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? ബിന്ദു ചേച്ചിയാണ്. ബിന്ദു ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കാണ്. ലഞ്ചൊക്കെ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഇന്ന് എന്താണ് സ്പെഷ്യലൊക്കെ? സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല അല്ലേ. ഓക്കെ ചേച്ചി, ഇന്ന് ഏത് പാട്ടായിരുന്നു കേൾക്കണ്ടേ?
1: സൂര്യവംശത്തിലെ
0: റോസാപ്പൂ, ചിന്ന റോസാപ്പൂ, ആ പാട്ടാണോ? ആർക്ക് വേണ്ടിട്ടാ ഡെഡിക്കേഷൻ? മക്കൾക്കും ഹസ്ബൻഡിനും?
1: ഞങ്ങളുടെ വീടിന്റെ മേ ഒരു അണ്ണന്റെ വീടുണ്ട്.
0: ഓക്കെ,
1: അവിടുത്തെ അണ്ണനും.
0: ഓക്കെ,
1: എന്തോ എന്റെ ഒരു കൂട്ടുകാരി.
0: കൂട്ടുകാരിയുടെ പേര് കേട്ടില്ല.
1: സന്ധ്യ.
0: ഓക്കെ, സന്ധ്യക്കും വേണ്ടിട്ടാണ് ഡെഡിക്കേഷൻ അല്ലേ?
1: ഓക്കെ,
0: അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാൻ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ
1: ഓക്കെ,
0: താങ്ക് യു. നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ബിന്ദു ചേച്ചിയാണ്. പുത്തൂരിൽ നിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സൂര്യവംശം സിനിമയിലെ റോസാപ്പു, ചിന്ന റോസാപ്പു എന്ന് പറയുന്ന പാട്ടാണ്. ഹരിഹരൻ സാറിന്റെ പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. എസ് എ രാജ്കുമാർ സാറിന്റെ മ്യൂസിക് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. സോ നമ്മുടെ ബിന്ദു ചേച്ചിയുടെ ഫാമിലി മെമ്പേഴ്സിനും നെയ്ബേഴ്സിനും ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട് സന്ധിക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഒപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. അശ്വതിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അദ്വൈതം സിനിമയിലെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് എന്ന പാട്ട് എനിക്ക് വെച്ച് തരുമോ? കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾക്ക് അശ്വതി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം. എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ മറ്റൊരു ഗംഭീരമായിട്ടുള്ള കോമ്പോസിഷനാണ്. കൈതപ്പുറം സാറിൻ്റെ വരികളാണ്. എം ജി ശ്രീകുമാറും നമ്മുടെ ചിത്രാമ്മയും ചേർന്ന് പാടിയിരിക്കുന്ന ഒരു പാട്ട് കൂടിയിട്ടാണ്. സോ നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് രണ്ട് പാട്ടുകളും കേൾക്കാം. ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് പാട്ടുകൾ നമ്മുടെ കാസറ്റ് കഫേയിലൂടെ കേൾക്കണമെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474 291 9090 0974 219 1909 90. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും സോങ് റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള നമ്പർ 9526490906 9562669 0952 6409 0.

0: ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെഎം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
3: ജെഎം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: അതങ്ങനെയാണ്, നമുക്ക് ഏതൊരു സിറ്റുവേഷനിലും പാട്ടും മറ്റും അവസാനം ഒരു തുണയായി മാറും. ഹേ, അപ്പൊ എന്തായാലും നമ്മൾ കാസറ്റ് കഫേയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ പാട്ടിൽ നിന്ന് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ ചൂസ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ ഒരു പാട്ട് പറയാനായിട്ട് നമ്മുടെ കൂടെ ഒരാളെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ, ഞാൻ മുട്ടേന്ന് മായ.
0: ആ മായ ചേച്ചി, റേഡിയോയുടെ അടുത്തുനിന്ന് ഒരു അല്പം മാറി നിൽക്കാവോ?
1: മാറി നിൽക്കാമല്ലോ.
0: ഹലോ, ഇപ്പോഴും കുറച്ച് നോയ്സ് ഉണ്ട് കേട്ടോ. റേഡിയോയുടെ തൊട്ടടുത്ത് നിൽക്കാതെ കുറച്ച് ദൂരത്തേക്ക് ഒന്ന് മാറിക്കോ. ഓക്കെ, പറഞ്ഞോളൂ. നീ ഇത് പാട്ടാ കേൾക്കണ്ടേ? ഓക്കെ, ആർക്ക് വേണ്ടിട്ടാ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ? സ്വന്തമായിട്ട് കേട്ട് ആസ്വദിക്കാനാണല്ലേ? ഇഷ്ടമല്ല അല്ലേ? അപ്പൊ നിങ്ങള് ജോലി ചെയ്യുന്ന സമയത്ത് ചേച്ചി പറയുന്ന പാട്ട് കേട്ട് എൻജോയ് ചെയ്തിരിക്കാനാണല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചിക്ക് വേണ്ടിട്ട് ഞാൻ ആ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ നമ്മുടെ ഒരു ഹായ് പറഞ്ഞേക്കണേ. ഓക്കെ ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് മുട്ടറയിൽ നിന്ന് മായ ചേച്ചിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പോക്കിരി രാജ സിനിമയിലെ മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം എന്ന് പറയുന്ന പാട്ടാണ്. ജാസി ഗിഫ് സാറ് മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. കൈതപ്പുറം സാറിൻ്റെ വരികളാണ്. ആൻഡ് നമ്മുടെ ദാസേടനും ഷുജാജ ചേച്ചിയും കൂടി ചേർന്ന് പാടിയിരിക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ. സോ നമുക്ക് ഈ പാട്ട് നമുക്ക് കേൾക്കാം. ഒപ്പം തന്നെ നമ്മുടെ വാട്സപ്പിലൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. കുറച്ച് പരിഭവമൊക്കെ കലർന്നുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് എത്തിയിരിക്കുന്നത്. ഹായ് ആശ്രയ എഫ്എം, ഞാൻ പനവേലിയിൽ നിന്ന് രാജി. എനിക്ക് ഇന്നൊരു പാട്ട് വേണം. 1 രൂപ നോട്ട് കൊടുത്താൽ 100,000 കൂടെ പോരും എന്ന് തുടങ്ങുന്ന പാട്ടാണ് വേണ്ടത്. ഞങ്ങൾ എല്ലാവരും റേഡിയോയുമായിട്ട് വെയിറ്റിംഗ് ആണ്. ഓരോ മെസ്സേജ് വായിക്കുമ്പോഴും ആവേശത്തോടെയാണ് കേൾക്കുന്നത് ഞങ്ങളുടെയാണെന്നും പറഞ്ഞ്. പക്ഷേ വായിക്കുന്നില്ലല്ലോ, അടുത്തതെങ്കിലും വായിക്കണേ എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റോട് കൂടിയിട്ടാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രാജചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാം. ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ടാണ് മെസ്സേജ് വായിക്കാനായിട്ടൊരു ഡിലേ വരുന്നത്. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക എന്ന് ആദ്യം തന്നെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ പരിഭവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ബുദ്ധിമുട്ടാവും. നമ്മൾ ഓരോ മെസ്സേജ് വരുന്നതനുസരിച്ചാണ് വായിക്കുന്നത്. ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്നാലും നമ്മുടെ രാജചേച്ചിക്ക് വേണ്ടിയിട്ട് ലോട്ടറി ടിക്കറ്റ് എന്ന മൂവിയിലെ 1 രൂപ നോട്ട് കൊടുത്താൽ 100,000 കൂടെ പോരും എന്ന ഒരു രസകരമായിട്ടുള്ള പാട്ട് നമുക്ക് കേൾക്കാം. കുറച്ച് പഴയ ഒരു പാട്ടാണ്. ദക്ഷിണമൂർത്തി സാറ് സംഗീതം നൽകിയിട്ടുള്ളൊരു പാട്ടാണ്. അടൂർ ഭാസി സാറാണ് ഈ ഒരു പാട്ടിന് പാടിയിരിക്കുന്നത്. ആൻഡ് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികളാണ്. സോ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കൂടി നമ്മുടെ കാസറ്റ് കഫേയിലൂടെ കേൾക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് നമ്മളുടെ കൂടെ ഒരുമിച്ച് കേൾക്കണമെങ്കിൽ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ ഇങ്ങനെയാണ്: 0474 2919 0 0 0 4 7 1 9 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 9060 9090 9562 6490.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: Pattens Gold and Diamonds Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
6: Acid coffee.
7: Acid coffee.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ദാസേട്ടനും സുജാത ചേച്ചിയും ചേർന്ന് പാടിയിട്ടുണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് പാട്ടാണ് നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേട്ടത്. ഇവിടെ ഇഷ്ടംപോലെ പാട്ടാണ്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടിയുള്ളത് ഞാൻ ആഴ്ചയിലെക്കുട്ടിയാണ്. എന്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ
0: ഹലോ, ഇതാരാണ്? സരിത ചേച്ചിയാണ് അല്ലേ? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
1: ഞാൻ രണ്ടൊരു പാട്ട് പാടിക്കോട്ടെ.
0: പിന്നെ എന്താ പാടിക്കോളൂ, ചോദിക്കാനുണ്ടോ?
1: തിരമാലകളെ ചിരിക്കുന്ന പൂക്കളെ അറിയില്ല നിങ്ങൾ പിന്തി അടങ്ങാത്ത ജന്മദുഃഖം കളിവീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ. ഹലോ,
0: അടിപൊളി അടിപൊളി, സൂപ്പർ ആണല്ലോ. അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എന്തായാലും സൂപ്പർ ആയിട്ട് പാട്ട് പാടി. ശരത ചേച്ചി പാട്ടൊക്കെ പഠിച്ചിട്ടുള്ള ആളാണോ?
1: അല്ല, ഇപ്പൊ സർജറി കഴിഞ്ഞിട്ട് 3 മാസം ആവുന്നതേ ഉള്ളൂ.
0: ഓക്കെ, അപ്പൊ റെസ്റ്റിലാണ് ശരിക്കും.
1: റെസ്റ്റില്ല, 3 മാസം ആവാൻ പോകുന്നതേ ഉള്ളൂ.
0: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും പെട്ടെന്നെല്ലാം റിക്കവർ ആവട്ടെ കേട്ടോ. ഓക്കെ ചേച്ചി, ഇന്ന് ഏത് പാട്ടായിരുന്നു കേൾക്കണ്ടേ?
1: ഇത് പ്രജ സിനിമയിലെ ചന്ദനമണി സന്ധ്യകളില്.
0: ഓക്കെ, ആർക്കാണ് ഡെഡിക്കേഷൻ? ഓക്കെ, നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ആ ഒരു അടിപൊളി തകർപ്പൻ പാട്ട് കേൾക്കാം അല്ലേ? ഓക്കെ ചേച്ചി, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് സരിത ചേച്ചിയാണ്. ചേച്ചി നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി വൺസ് അഗെയിൻ. അപ്പോൾ ചേച്ചി ചോദിച്ചിരിക്കുന്ന ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. പ്രജ സിനിമയിലെ എം ജി രാധാകൃഷ്ണൻ സാറ് സംഗീതം നൽകിയിരിക്കുന്ന ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അടിപൊളി ട്രാക്കാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ ഒരു പാട്ട് കൂടിയുണ്ട്. നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് എത്തിയിട്ടുണ്ട്. റിസ്വാനിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മുല്ലപ്പൂവിൻ മൊട്ടേ എന്ന് പറയുന്ന സോങ് വെച്ച് തരാവോ? ഇത് എനിക്കും പിന്നെ എൻ്റെ സിബ്ലിങ്സിനും ഫാമിലിക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് റിസ്വാന മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ റിസ്വാനയ്ക്കും ഫാമിലി മെമ്പേഴ്സിനും വേണ്ടിയിട്ട് നമുക്ക് പട്ടണത്തിൽ സുന്ദരൻ എന്ന് പറയുന്ന സിനിമയിലെ മുല്ലപ്പൂവിൻ മുട്ടെ എന്ന് പറയുന്ന പാട്ട് കേൾക്കാം. മോഹൻ സാർ സാറിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോമ്പോസിഷനാണ്. ബി ആർ പ്രസാദ് സാറാണ് വരികൾ എഴുതിയിരിക്കുന്നത്. അഫ്സൽ സാറും അതുപോലെ തന്നെ രാജേഷ് വിജയും ചേർന്ന് പാടിയിരിക്കുന്ന ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള സോങ്ങാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം നമ്മുടെ സ്വന്തം കാസറ്റ് കഫേയിൽ.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ചായിട്ടാണോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു വന്നത്?
6: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സിൽ നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
7: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ്, അങ്ങനെ ഒരു അടിപൊളി പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ എലിക്കുട്ടിയാണ് കേട്ടോ. അപ്പൊ എന്നാൽ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 1 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിരിക്കുകയാണ്, വിച്ച് മീൻസ് നമ്മുടെ കാസറ്റ് കഫേ ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ് കേട്ടോ. പക്ഷേ നമുക്ക് ലാസ്റ്റ് ആയിട്ടൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. ആഷിഖാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തുടരും സിനിമയിലെ കഥ തുടരും എന്ന് പറയുന്ന പാട്ട് പ്ലേ ചെയ്ത് തരാമോ, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ജേക്സ് ബിജോയി മ്യൂസിക് ചെയ്തിരിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം നമ്മുടെ കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഇന്ന് വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും ഒക്കെ കിട്ടാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് നാളെ വീണ്ടും റീജോയിൻ ചെയ്യാം ഇഷ്ടംപോലെ പാട്ടിൽ നിന്നും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട്. സോ വൺസ് അഗൈൻ എല്ലാവർക്കും ഒരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്ത്. ഇറ്റ്സ് മീ ആർ ജെ എലിക്കുട്ടി സൈനിങ് ഓഫ്.

0: ശ്രീയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലോക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലോക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: ആശ്രയ FM 90, നാടിനൊപ്പം.
5: Time check. Studio clock ലിപ്പോൾ സമയം 2 മണി. The time is 2 o'clock. നേരം

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം.
2: Hey, hello, good afternoon. Welcome to Loudspeaker with me, RJ ശ്രീശാന്ത്. ഉണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ എന്തായാലും ഇന്നും ഒരു സയൻസ് ആൻഡ് ടെക്നോളജി ടോപ്പിക്കുമായിട്ടാണ് ലൗഡ് സ്പീക്കറിൽ ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ കേൾക്കുന്ന എല്ലാവരുമായിട്ട് ഒരു ചെറിയ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എന്റെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. രാവിലെ കണ്ണു തുറക്കുമ്പോ തൊട്ടേ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ആ ഒരു നിമിഷം വരെ നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആ ഒരു സാധനം ഇതാണ്. ഒരു ഡൗട്ടും ഇല്ല, നമ്മുടെ സ്വന്തം സ്മാർട്ട് ഫോൺ അല്ലേ. സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ലെന്ന അവസ്ഥയിലാണ് നമ്മൾ ഈ ഭൂരിഭാഗവും ഇന്ന്. പക്ഷെ ഈ ഫോണിനെ കുറിച്ച് കാലങ്ങളായിട്ട് നമ്മൾ വിശ്വസിച്ചു പോരുന്ന ചില കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, രാത്രി മുഴുവൻ ഫോൺ ചാർജ് ചെയ്താൽ ബാറ്ററി കേടാവും, മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇടിമിന്നലുള്ളപ്പോൾ ഫോൺ ഉപയോഗിച്ചാൽ ഷോക്ക് അടിക്കും, ക്യാമറയിലെ മെഗാ പിക്സൽ കൂടുന്നോറും ഇമേജിന്റെ ക്വാളിറ്റി കൂടും, ഇനി ചാർജ് തരുന്നതിന് മുൻപ് വീണ്ടും ഫോൺ ചാർജ് ചെയ്താൽ ബാറ്ററിയുടെ ഹെൽത്ത് കുറയും. അങ്ങനെ നമ്മൾ സത്യമാണെന്ന് കരുതി വിശ്വസിക്കുന്ന ഒട്ടനവധി കഥകളുണ്ട്. എന്നാൽ ഇതിലേക്ക് എത്രത്തോളം കാര്യമുണ്ട്? ഇതൊക്കെ വെറും വിത്തുകളാണോ അതോ വല്ല റിയാലിറ്റിയും ഇതിന് പിന്നിലുണ്ടോ? അപ്പോ നമ്മുടെ ഈ പ്രിയപ്പെട്ട ഫോണിനെ പറ്റിയുള്ള അത്രയും രസകരമായ എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില മിത്തുകളെ പറ്റിയും അതിന് പിന്നിലെ ചില ഫാക്ടുകളെ പറ്റിയുമാണ് ഞാൻ ഇന്ന് ലൗഡ് സ്പീക്കറിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഏതായാലും തീർച്ചയായിട്ടും നമ്മുടെ സംശയങ്ങൾ മാറ്റാൻ പോകുന്ന വളരെ ഇൻഫോർമേറ്റീവായ ഒരു അടിപൊളി എപ്പിസോഡാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കർ. സോ അപ്പൊ എന്തായാലും ആരും എങ്ങും പോകേണ്ട, രണ്ട് അടിപൊളി പാട്ട് കേട്ട് നമുക്കൊന്ന് റിലാക്സ് ആയി തുടങ്ങാം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: അമ്മയ്ക്കൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഇനി നിങ്ങളും നടക്കും തലയെടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

0: അരവിന്ദേ ആഘോഷം.
1: Yes, once again we are back on loudspeaker with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ നമ്മൾ ഇന്ന് ലൗഡ്സ്പീക്കറിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ചില മിത്തുകളെ പറ്റിയും ഫാക്റ്റുകളെ പറ്റിയുമാണ്. അതിലാദ്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണുകളെ കുറിച്ച് നമ്മൾ കാലങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഏറ്റവും വലിയ മിത്തുകളിൽ ഒന്നിൽ നിന്നാണ് ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അയ്യോ, രാത്രി മുഴുവൻ ഫോൺ ചാർജിലിട്ട് കിടന്നാലേ ബാറ്ററി തകർന്നു പോകും, അല്ലെങ്കിൽ ബാറ്ററി വീർത്തു പൊട്ടും, ഫോൺ തന്നെ കേടായി പോകും. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മളിലെ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫോൺ ചാർജിൽ വെച്ചിട്ട്

അയ്യോ രാവിലെ എഴുന്നേറ്റ് ഇത് ഊരാൻ മറന്നു പോകരുത് എന്ന് പേടിച്ചാറുണ്ട് അലാറം വെച്ച് ഉറങ്ങുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ സയൻസിൽ ഇതിനെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് അറിയാമോ? ഇത് തികച്ചും അടിസ്ഥാനമില്ലാത്ത ഒരു അന്ധവിശ്വാസം മാത്രമാണ്. ഇന്നത്തെ നമ്മുടെ ആധുനിക സ്മാർട്ട് ഫോൺ എല്ലാം ലിഥിയം അയൺ ബാറ്ററികളോടെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോണുകളിലൊക്കെ സ്മാർട്ട് ചിപ്പുകൾ അല്ലെങ്കിൽ ഓട്ടോ കട്ട് ഓഫ് സിസ്റ്റം മുൻകൂട്ടി തന്നെയുണ്ട്. അതായത് നമ്മുടെ ഫോൺ 100% ചാർജ് ആയാല് പിന്നീട് കറന്റ് അകത്തേക്ക് കടക്കുന്നത് ഈ ചിപ്പുകൾ തനിയെ കട്ട് ചെയ്യും. പിന്നെ രാത്രി മുഴുവൻ അത് ചാർജിലിരുന്നാലും ബാറ്ററിയിലേക്ക് കൂടുതൽ പവർ പാസ്സായില്ല. എന്നിരുന്നാലും ഇതിനൊരു ചെറിയ മറുപ്പുറം കൂടിയുണ്ട് കേട്ടോ, അതുകൂടി നമ്മൾ കേൾക്കണം. ഫോണ് 100% ചാർജ് ആയി കഴിഞ്ഞാൽ ഈ കട്ട് ഓഫ് സിസ്റ്റം പ്രവർത്തിക്കുമെങ്കിലും നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ മുഴുവൻ സമയം ഫോണ് ആ മാക്സിമം ലെവലിൽ തന്നെ ഇരിക്കുന്നത് നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്തിനെ ഒന്ന് ചെറുതായിട്ട് ബാധിച്ചേക്കാം. അതായത് ലിഥിയം അയൺ ബാറ്ററികൾക്ക് എപ്പോഴും 0 മുതൽ 100 വരെ കിടക്കുന്നതിനേക്കാൾ ഒരു 20% ഒരു 80% ഇടയിൽ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ബാറ്ററിക്ക് കൂടുതൽ ഹെൽത്ത് നൽകും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചാർജ് ചെയ്യുമ്പോൾ ഫോൺ അമിതമായിട്ട് ചൂടാവുന്നുണ്ടോ എന്നതാണ്. നമ്മൾ രാത്രി പില്ലോയുടെ അടിയിലോ ബെഡിലോ ഒക്കെ ഫോൺ വെച്ച് അതിന്റെ കൂടെ നിലവാരമില്ലാത്ത ചാർജറുകളും കേബിളുകളും ഉപയോഗിച്ച് ചാർജ് ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. വായുസഞ്ചാരമില്ലാത്ത സ്ഥലങ്ങളിൽ ഫോൺ വെച്ച് അമിതമായിട്ട് ചൂടാവുമ്പോൾ ബാറ്ററിയുടെ ഹെൽത്ത് കുറയും കേട്ടോ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ നല്ല ബ്രാൻഡഡ് ഫോണുകളും ഒറിജിനൽ ചാർജേഴ്സും ആണെങ്കിൽ രാത്രി മുഴുവൻ ചാർജ് ചെയ്തെന്ന് വെച്ച് നിങ്ങളുടെ ഫോൺ ഒറ്റയടിക്ക് പൊട്ടിത്തെറിക്കാനോ നശിച്ചു പോവുകയോ ചെയ്യില്ല കേട്ടോ. എങ്കിലും ബാറ്ററി നന്നായിട്ട് സംരക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി മുഴുവൻ കുത്തിയിടുന്നതിന് പകരം പകൽ സമയത്തോ അല്ലെങ്കിൽ സൗകര്യപ്രദമായ സമയത്തോ ഒരു 20% നിന്ന് 80% വരെ ചാർജ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയ സയന്റിഫിക് രീതി. അപ്പോ ഈ മിത്തിനെ ഓർത്ത് ഇനി ആരും ടെൻഷൻ അടിച്ച് ഉറക്കങ്ങളെന്ന് കേട്ടോ. സോ എന്തായാലും നമ്മളങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മുടെ ഡെയിലി ലൈഫിൽ സ്മാർട്ട് ഫോൺസുമായി ബന്ധപ്പെട്ട ചില മിത്ത് ആൻഡ് ഫാക്ട്സിനെ പറ്റിയാണ്. സോ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇനിയും ഒരുപാട് മിത്തുകളെ പറ്റിയും ഫാക്ടുകളെ പറ്റിയും പറയാനുണ്ട്. സോ ആരും എങ്ങ് പോകേണ്ട, കീപ് ഓൺ ലിസണിങ് ആസ്ട്രോ എഫ്എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me, RJ Srishant, Munashreya, FM 90, Nadinopum, Natarkopum. നമ്മുടെ ലൗഡ് സ്പീക്കറിൽ ഡെയിലി ലൈഫിൽ നമ്മുടെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ചില മിത്ത് ആൻഡ് ഫാക്ട്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇടിമിന്നലുള്ളപ്പോൾ ഫോൺ ഉപയോഗിക്കരുത് എന്നത്. നമ്മുടെയൊക്കെ വീടുകളിലെ മുതിർന്നവർ പണ്ട് മുതലേ കർശനമായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണിത്. മഴയും ഇടിമിന്നലും ഒക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഫോൺ താഴെ വെക്കാനും സ്വിച്ച് ഓഫ് ചെയ്യാനും, ചാർജിൽ കുത്തിയിരിക്കുന്ന ഫോണാണെങ്കിൽ കൈ തൊടാൻ പോലും പേടിക്കാനും ഒക്കെ പറയുന്ന അമ്മമാരെയും മുത്തശ്ശിമാരെയും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് കേട്ട് പലരും ഭയപ്പെടാറുണ്ട്. എന്നാൽ ഇതിന് പിന്നിലെ യഥാർത്ഥ ശാസ്ത്രം എന്താണെന്ന് പരിശോധിച്ചാൽ ഇതിൽ കുറച്ചൊക്കെ സത്യം ഉണ്ടെങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന പോലെ എല്ലാ ഫോൺ ഉപയോഗവും മിന്നലേറ്റ് അപകടം ഉണ്ടാക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാൻഡ് ലൈൻ ഫോണുകളുടെ കാലത്ത്, അതായത് വയറുകളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ ഇടിമിന്നൽ വലിയൊരു ആപത്ത് തന്നെയായിരുന്നു. ആകാശത്തുള്ള മിന്നൽ ടെലിഫോൺ ലൈൻ വഴിയോ വീടുകളിലെ വൈദ്യുത ശൃംഖല വഴിയോ സഞ്ചരിച്ച് ആ ഫോണിലൂടെ പുറത്തേക്ക് വന്ന് നമുക്ക് ഗുരുതരമായ ഷോക്ക് ഏൽക്കാൻ മുൻകാലങ്ങളിൽ സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുതിർന്നവർ അന്ന് ആ മുന്നറിയിപ്പ് നൽകിയത്. അതിൽ ഒരു പരിധിവരെ സത്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലം അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ളത് ആധുനിക സ്മാർട്ട് ഫോൺസ് ആണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളോ ടാബ്ലറ്റോ ഒന്നും ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ വയറുകളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടില്ല. ആക്ച്വലി അവയൊക്കെ ടവർ സിഗ്നലുമായി റേഡിയോ വേവ്സ് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആകാശത്ത് മിന്നലടിക്കുമ്പോൾ ആ ഒരു മിന്നൽ തരംഗങ്ങൾ നേരിട്ട് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വയറ് വഴി വന്ന് കയറാൻ യാതൊരു വഴിയുമില്ല. അപ്പൊ പിന്നെ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമായിട്ട് മിന്നലടിക്കും എന്നൊക്കെയുള്ളത് ഒരു മിത്ത് മാത്രമാണ്. എങ്കിലും ഇവിടെ നമ്മൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇടിമിന്നലുള്ള സമയത്ത് ഫോൺ ചാർജിൽ കുത്തിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് പ്രാദേശികമായോ അല്ലെങ്കിൽ വീടിന്റെ വയറിംഗ് സിസ്റ്റത്തിലോ മിന്നൽ പതിക്കുകയാണെങ്കിൽ ആ ഒരു പവർ സ്വിച്ച് അല്ലെങ്കിൽ വോൾട്ടേജ് വ്യതിയാനം ചാർജർ വഴി ഫോണിലേക്കും അത് യൂസ് ചെയ്യുന്ന നമ്മുടെ കൈകളിലേക്കും വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തുറസായ സ്ഥലങ്ങളിൽ, അതായത് പറമ്പിലോ മൈതാനത്തോ മരച്ചുവട്ടിലോ നിന്ന് മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുകയാണെങ്കിൽ അത് ഫോൺ ഉപയോഗം കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഉയരം കൊണ്ടോ അല്ലെങ്കിൽ കയ്യിലെ ലോഹ വസ്തുക്കൾ കൊണ്ടോ മിന്നലടിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അതായത് ഫോൺ കയ്യിലുള്ളത് കൊണ്ട് മാത്രം മിന്നലേൽക്കുന്നു എന്നതിലുപരി മഴയത്ത് ശ്രദ്ധ തിരിച്ച് ഫോണിൽ മുഴുകിയിരിക്കുന്നത് ആ ഒരു അപകട സാധ്യത ഇരട്ടിയാക്കുന്നു എന്നതാണ് സയൻസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിനുള്ളിൽ നിന്ന് ഫോൺ ഉപയോഗിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ലെങ്കിലും അതിശക്തമായിട്ടുള്ള മിന്നലുള്ള സമയത്ത് ചാർജറിൽ കുത്തിയിട്ട് ഫോൺ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പൊ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനി മിന്നൽ വരുമ്പോൾ ആവശ്യമില്ലാതെ ഭയപ്പെടാതെ സുരക്ഷിതമായി ജാഗ്രത പാലിക്കുക കേട്ടോ. സോ എന്തായാലും നമ്മളകത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മുടെ ഡെയിലി ലൈഫിൽ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ചില മിത്ത് ആൻഡ് ഫാക്ട്സിനെ പറ്റിയാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും കുറച്ചധികം മിത്ത് ആൻഡ് ഫാക്ട്സിനെ പറ്റി എനിക്ക് ഇനിയും പറയാനാണ്. സോ ആരും എങ്ങ് പോകേണ്ട, കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ലൗഡ് സ്പീക്കർ.
1: Yes, once again we are back on Loudspeaker with me, RJ Srishant, Nodashraya, FM 90, Nadinopum, Natarkopum. നമ്മുടെ ലൗഡ് സ്പീക്കറിൽ ഡെയിലി ലൈഫിൽ നമ്മുടെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ചില മിത്ത് ആൻഡ് ഫാക്ട്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന മിത്ത്, അതായത് ഫോണിലെ ബാറ്ററി 100% തീർന്ന് സ്മാർട്ട് ഫോൺ പൂജ്യത്തിലെത്തി തനി ഓഫ് ആയതിനു ശേഷം മാത്രമേ ചാർജിൽ കുത്താവൂ എന്ന നമ്മളിൽ പലരുടെയും ആ പഴയ തെറ്റായ ധാരണയെ പറ്റിയാണ്. പണ്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഈ നോക്കിയ ഫോണുകളുടെയോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ബട്ടൺ ഫോണുകളുടെ കാലത്ത് നിക്കൽ കാഡ്മിയം അല്ലെങ്കിൽ നിക്കൽ മെറ്റൽ ഹൈഡ്രേറ്റ് ബാറ്ററികൾ ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ആ ബാറ്ററികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, അതായത് മെമ്മറി എഫക്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി പൂർണ്ണമായി തീർന്നതിന് മുൻപ് വീണ്ടും ചാർജ് ചെയ്താൽ ആ ബാറ്ററിയുടെ മൊത്തത്തിലുള്ള ശേഷി ക്രമേണ കുറഞ്ഞു പോകുമെന്നത് ശരിക്കും സത്യമായിരുന്നു. അതുകൊണ്ടാണ് അന്ന് മുതിർന്നവരും സുഹൃത്തുക്കളും ഒക്കെ ബാറ്ററി തീർന്നിട്ട് മാത്രം ചാർജ് ചെയ്യാൻ നമ്മളെ പഠിപ്പിച്ചതും നമ്മളത് തലതൊട്ടപ്പനെ പോലെ അനുസരിച്ചതും. എന്നാൽ സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ച ഇന്നത്തെ കാലത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകളിലൊക്കെ ലിഥിയം അയൺ അല്ലെങ്കിൽ ലിഥിയം പോളിമർ ബാറ്ററികളാണ് വരുന്നത്. ഈ ഒരു ആധുനിക ബാറ്ററികൾക്ക് ഈ പറയുന്ന ആ പഴയ മെമ്മറി എഫക്ട് പ്രശ്നമേ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. മാത്രമല്ല ഇന്നത്തെ കാലത്ത് ബാറ്ററി പൂർണ്ണമായി പൂജ്യത്തിലേക്ക് ഇടിഞ്ഞു വീഴാൻ സമ്മതിക്കുന്നത് ആ ബാറ്ററിയുടെ ആയുസ്സിനെ കൂട്ടുകയല്ല, മറിച്ച് അതിന്റെ ആയുസ് അതിവേഗം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് യഥാർത്ഥ സയൻസ് നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് ലിഥിയം അയൺ ബാറ്ററികൾ എപ്പോഴും 20% 90% ഇടയിൽ നിൽക്കുന്നതാണ് അതിന്റെ ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ്. എപ്പോഴൊക്കെ സൗകര്യം കിട്ടുന്നോ അപ്പോഴൊക്കെ കുറേശ്ശെ ചാർജ് ചെയ്യുന്നത്, അതായത് പാർഷ്യൽ ചാർജിംഗ് ആണ് ഈ ബാറ്ററികളുടെ ലൈഫ് കൂട്ടാൻ ഏറ്റവും സഹായിക്കുന്നത്. അതിനാൽ ഫോൺ ഓഫ് ആകുന്നത് വരെ കാത്തിരുന്ന് പെട്ടെന്ന് എവിടെയെങ്കിലും അത്യാവശ്യം വിളിക്കേണ്ടി വരുമ്പോൾ ഫോൺ ചാർജ് തീർന്ന് ഡെഡായി പോകുന്നത് പറഞ്ഞ് തലയെ കൈവച്ചിരിക്കുന്ന ആ പഴയ ശീലം ഇന്ന് തന്നെ അങ്ങ് മാറ്റിക്കോട്ടോ. എപ്പോ വേണമെങ്കിലും ബാറ്ററി കുറയുമ്പോൾ തന്നെ സമാധാനമായിട്ട് ചാർജ് ചെയ്തോളൂ. നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി സന്തോഷത്തോടെ കൂടുതൽ കാലം ഒരു കുഴപ്പമില്ലാതെ നിൽക്കും. സോ എന്തായാലും നമ്മളങ്ങനത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഫോണുമായി ബന്ധപ്പെട്ട ചില മിത്ത് ആൻഡ് ഫാക്ട്സിനെ പറ്റിയാണ് ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് കുറച്ച് മിത്തുകളെ പറ്റിയും ഫാക്ടുകളെ പറ്റിയും ഇനിയും പറയാനുണ്ട്. സോ ആരും എങ്ങും പോകേണ്ട, കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: അരവിന്ദേ ആഘോഷം.
1: Yes, once again we are back on loudspeaker with me RJ Srishant Onasraya FM 90 Nadinoppum Naattarkoppum. Nammude loudspeaker il daily life il nammude mobile phone va vendapetta chila myth and facts ne pettiyana paranjodirikkunna to. Appo adutathayittu nammal parayan povunnathu ethavum gauravam eriyathum ennal kelkumbole peedipettathumaya oru valiya mythine kurichana. Adayithu mobile phone amithamayittu upayogichal allengil koodal neram cheviyil vechu samsarichal nammude thalachorne badhikkunna cancer allengil arbudham varuvenna vyapakamaya bhayavum aashinga പറ്റിയാണ്. നമ്മളിൽ പലരും രാത്രി കിടക്കുന്നതിന് മുൻപ് മൊബൈൽ ഫോൺ തലയിണയുടെ അടിയിൽ വെച്ച് ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ദിവസവും മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കുമ്പോഴോ ഒക്കെ ഈ പേടി മനസ്സിലിട്ട് വിഷമിക്കാറുണ്ട്. കാരണം മൊബൈൽ ഫോണിൽ നിന്ന് പുറത്തു പോകുന്ന റേഡിയേഷൻ നമ്മുടെ തലച്ചോറിനെ നേരിട്ട് ബാധിക്കുമെന്നും അത് കോശങ്ങൾ നശിപ്പിച്ച് മാരകമായ രോഗങ്ങളിലേക്ക് നയിക്കുമെന്നും നമ്മൾ എവിടെയൊക്കെയോ വായിച്ചിട്ടും കേട്ടിട്ടുണ്ട് അല്ലേ. എന്നാൽ ശാസ്ത്രലോകം ഇതിനെക്കുറിച്ച് വർഷങ്ങളായി നടത്തിയ ആഴത്തിലുള്ള പഠനങ്ങളും WHO ഉൾപ്പെടെയുള്ള പ്രമുഖ ആരോഗ്യ സ്ഥാപനങ്ങൾ നൽകുന്ന കൃത്യമായ വിവരങ്ങളും എന്താണെന്നറിയോ? ഇതൊരു തികഞ്ഞ തെറ്റിദ്ധാരണയും അനാവശ്യമായ ഭയവും മാത്രമാണ്. നമ്മുടെ മൊബൈൽ ഫോണുകൾ പുറത്തുവിടുന്നത് നോൺ അയോണൈസിംഗ് റേഡിയേഷൻ വിഭാഗത്തിൽപ്പെടുന്ന റേഡിയോ വേവ്സ് ആണ്. അതായത് എക്സ്റേ പോലെയുള്ള മാരകമായ അയോണൈസിംഗ് റേഡിയേഷനുകളെ പോലെ നമ്മുടെ ശരീരത്തിലെ DNA ഘടനയോ കോശങ്ങളെയോ നശിപ്പിക്കാനുള്ള യാതൊരുവിധ ഊർജ്ജവും ഈ മൊബൈൽ തരംഗങ്ങൾക്ക് തികച്ചും ശാസ്ത്രീയമായിട്ട് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെയും പതിറ്റാണ്ടുകളായുള്ള ഫോൺ ഉപയോഗത്തെയും അടിസ്ഥാനമാക്കി നമ്മുടെ സയന്റിസ്റ്റുകൾ നടത്തിയ വലിയ എപ്പിഡെമോളജിക്കൽ പഠനങ്ങളൊന്നും തന്നെ മൊബൈൽ ഫോൺ ഉപയോഗവും ബ്രെയിൻ ട്യൂമറും തമ്മിൽ നേരിട്ട് ഒരു ബന്ധവുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഫോണുകളുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിന് ആകെ വരുത്തുന്ന മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് മണിക്കൂറോളം കുനിഞ്ഞിരുന്ന് ഫോൺ നോക്കുമ്പോൾ കണ്ണിനും നമ്മുടെ കഴുത്തിനും ഉണ്ടാകുന്ന സ്ട്രെയിൻ, ഉറക്കക്കുറവ്, മാനസികമായ പിരിമുറുക്കം എന്നിവയൊക്കെ ആക്ച്വലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അല്ലാതെ മൊബൈൽ റേഡിയേഷൻ കാരണം തലച്ചോറിന് ക്യാൻസർ വരുമെന്ന് നിങ്ങൾ ആരും ഇനി ടെൻഷൻ അടിച്ച് നമ്മുടെ ഉള്ള ഉറക്കം കളയണ്ടോ. ഇതിൽ സയൻസ് പൂർണ്ണമായി നമ്മോടൊപ്പം ഉണ്ട്. അതിനാൽ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് മൊബൈൽ യൂസ് ചെയ്തോളൂ, നന്നായിട്ട് ഉറങ്ങിക്കൊള്ളു. സോ എന്നാലും നമ്മളകത്തെ ലൗഡ് സ്പീക്കറിലൂടെ ഇന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ചില മിത്തുകളെ പറ്റിയും ഫാക്റ്റുകളെ പറ്റിയുമാണ് ഇന്ന് വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്നാലും ഇനിയും കുറച്ച് മിത്തുകളെ പറ്റിയും ഫാക്റ്റുകളെ പറ്റിയും എനിക്ക് പറയാനാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്ക്.

0: നിങ്ങൾക്ക് മിനി സൊല്യൂഷൻ, ജിയോ കി സർവീസ്,
1: കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ സ്റ്റേ ട്യൂൺ.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on Loudspeaker with me, RJ Srishant, Onasraya, FM 90, Nadinopum, Natarkopum. നമ്മുടെ ലൗഡ് സ്പീക്കറിൽ ഡെയിലി ലൈഫിൽ നമ്മുടെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ചില മിത്ത് ആൻഡ് ഫാക്ട്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ചില കഫേയിലോ റെയിൽവേ സ്റ്റേഷൻസിലോ എയർപോർട്ടിലോ ഒക്കെ പോകുമ്പോഴേ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന എന്നാൽ മനസ്സിൽ ചെറിയൊരു പേടിയോട് മാത്രം കണക്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്, ഫ്രീ പബ്ലിക് വൈഫൈ. അതായത് ഫ്രീ പബ്ലിക് വൈഫൈ ഉപയോഗിച്ചാൽ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടും എന്നത്. ശരിക്കും ഇത് സത്യമാണോ? ശരിക്കും യാത്രകളിലോ അല്ലെങ്കിൽ തിരക്ക് പിടിച്ച ഓഫീഷ്യൽ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഈ ഫ്രീ വൈഫൈ എന്ന ബോർഡ് കാണുമ്പോൾ കണ്ണും പൂട്ടി ആ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്ത് മൊബൈൽ ഡാറ്റ ലാഭിക്കാൻ ശ്രമിക്കുന്ന നമ്മളിൽ പലരും തൊട്ടടുത്ത നിമിഷം തന്നെ അയ്യോ എന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളോ ഫോട്ടോസോ ആരെങ്കിലും ചോർത്തോ എന്ന പേടിയിൽ വിയർക്കാറുണ്ട്. എന്നാൽ ഈ വിഷയത്തിലെ യഥാർത്ഥ ടെക്നോളജി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പബ്ലിക് വൈഫൈ ഉപയോഗിച്ചാൽ തനിയെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുമെന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ മിത്ത് മാത്രമാണ്. അതായത് നിങ്ങൾ ഒരു പൊതുസ്ഥലത്തെ വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്ത ഉടനെ നിങ്ങളുടെ ഫോണിലെ വ്യക്തിഗത വിവരങ്ങളോ അല്ലെങ്കിൽ പാസ്വേഡോ ഒന്നും തനിയെ ആരും എടുത്തോണ്ട് പോയില്ല. ഇന്നത്തെ കാലത്ത് മിക്ക ആപ്പുകളും വെബ്സൈറ്റുകളും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ അല്ലെങ്കിൽ HTTPS സുരക്ഷയോടെയാണ് പ്രവർത്തിക്കുന്നത്. എന്നുകൊണ്ട് തന്നെ ആ വൈഫൈ നെറ്റ്വർക്കിലൂടെ ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെട്ടാലും അത് മറ്റൊരാൾക്ക് എളുപ്പത്തിൽ വായിച്ചെടുക്കാൻ കഴിയില്ല എന്നതാണ് സയന്റിഫിക് ആയ സത്യം. എങ്കിലും ഈ കാര്യത്തിൽ നമ്മൾ പൂർണ്ണമായും അശ്രദ്ധരായിരിക്കാൻ പാടില്ല എന്നതാണ് ഇതിന്റെ മറുപുറം. അതായത് സുരക്ഷിതമല്ലാത്ത പബ്ലിക് വൈഫൈ നെറ്റ്വർക്കുകൾ ദുരുപയോഗം ചെയ്ത് മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക് പോലുള്ള സൈബർ തട്ടിപ്പുകൾ നടത്താൻ ഹാക്കർമാർക്ക് സാധിക്കും. പ്രത്യേകിച്ചും ഒറിജിനൽ വൈഫൈ നെറ്റ്വർക്കിന്റെ പേരിൽ തന്നെയുള്ള ഫേക്ക് ഹോട്ട്സ്പോട്ടുകൾ സൃഷ്ടിച്ച് ആളുകളെ കബളിപ്പിക്കാനും ബാങ്കിംഗ് ആപ്പുകളോ ലോഗിൻ വിവരങ്ങളോ ഒക്കെ തട്ടിയെടുക്കാനും ചിലപ്പോൾ അവർ ശ്രമിച്ചേക്കാം. അതുകൊണ്ട് തന്നെ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും തെറ്റാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും സുരക്ഷാ മുൻകരുതലില്ലാതെ ബാങ്കിംഗ് ഇടപാടുകളോ പ്രധാനപ്പെട്ട ഔദ്യോഗിക കാര്യങ്ങളോ അത്തരം നെറ്റ്വർക്ക്സ് വഴി ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഒരു നല്ല VPN സേവനം ഉപയോഗിക്കുകയോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ചുരുക്കത്തിൽ പബ്ലിക് വൈഫൈ ഉപയോഗിച്ചാൽ ഫോൺ പെട്ടെന്ന് ഹാക്ക് ചെയ്യപ്പെടുമെന്ന് പേടിച്ച് ആ ഒരു സർവീസ് ആരും പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ടതില്ല കേട്ടോ. പകരം ആവശ്യമായ ജാഗ്രത പാലിച്ചാൽ ടെൻഷനില്ലാതെ നമുക്ക് സുരക്ഷിതമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. സോ എന്നാലും നമ്മളങ്ങനത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മുടെ ഡെയിലി ലൈഫിൽ മൊബൈൽ ഫോൺസുമായി ബന്ധപ്പെട്ട ചില മിത്ത് ആൻഡ് ഫാക്ട്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഏതായാലും കുറച്ച് മിത്തുകളെ പറ്റിയും ഫാക്ടുകളെ പറ്റിയും എനിക്ക് ഇനിയും പറയാനുണ്ട്. സോ ആരും എങ്ങ് പോകേണ്ട, കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശാസ്ത്രീയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on Loudspeaker with me, RJ Srishant, Unashraya, FM 90, Nadinopum, Natarkopum. നമ്മുടെ ലൗഡ് സ്പീക്കറിൽ ഡെയിലി ലൈഫിൽ നമ്മുടെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ചില മിത്ത് ആൻഡ് ഫാക്ട്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ ഈ ഫോൺ ഉപയോഗത്തിൽ നമ്മൾ അറിയാതെ ചെയ്തു കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. അതായത് ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞ ഉടനെ റീസെന്റ് ആപ്സ് ഓപ്പൺ ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആപ്പുകളും ഒന്നിനു പിറകെ ഒന്നായിട്ട് സ്വൈപ്പ് ചെയ്ത് ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ ബാറ്ററി വലിയ രീതിയിൽ ലാഭിക്കാമെന്നും ഫോൺ നല്ല സ്പീഡിൽ പ്രവർത്തിക്കുമെന്നും നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആ പഴയ നല്ല ശീലത്തെ കുറിച്ചാണ്. നമ്മുടെ പലരുടെയും ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. വാട്സാപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഇനി യൂട്യൂബൊക്കെ നോക്കി കഴിഞ്ഞ ഉടനെ റീസെന്റ് ആപ്സ് എടുത്ത് ഒറ്റ സ്വൈപ്പിൽ എല്ലാം ക്ലോസ് ചെയ്ത് ഫോൺ ക്ലീൻ ആക്കി സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. കാരണം ഇങ്ങനെ ചെയ്താൽ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന ആപ്പുകൾ ബാറ്ററി തിന്നുന്നത് കുറയ്ക്കും എന്നാണ് പലരുടെയും വിചാരം. എന്നാൽ ആപ്പിളിന്റെയും ഗൂഗിളിന്റെയും ഒക്കെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈനേഴ്സും പ്രമുഖ ആപ്പ് ഡെവലപ്പേഴ്സും ഈ വിഷയത്തെക്കുറിച്ച് വർഷങ്ങളായിട്ട് നൽകുന്ന വിശദീകരണം നിങ്ങൾക്ക് എന്താണെന്നറിയോ? ഇത് ടെക്നോളജിയുടെ ലോകത്തെ ഏറ്റവും രസകരമായ ഒരു മിത്ത് മാത്രമാണ്. അതായത് നമ്മൾ ഉപയോഗം കഴിഞ്ഞ് ആ ആപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഫോണിന്റെ ആധുനിക ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ആപ്പുകളെ മെമ്മറിയിൽ സസ്പെൻഡ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കരുതുന്നത് പോലെ ആപ്പുകൾ ബാക്ക്ഗ്രൗണ്ടിൽ സജീവമായിട്ട് പ്രവർത്തിച്ച് നമ്മുടെ ബാറ്ററിയെ കുറയ്ക്കുകയല്ല ചെയ്യുന്നത്. മാത്രമല്ല, നിങ്ങൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആപ്പുകൾ മുഴുവൻ ക്ലോസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം കുറച്ചു കഴിഞ്ഞ് വീണ്ടും ആ ആപ്പ് തുറക്കുമ്പോൾ ഫോണിന് ആ ആപ്പ് സ്റ്റോറേജിൽ നിന്ന് ആദ്യമേ തുറക്കുന്ന പോലെ വീണ്ടും ലോഡ് ചെയ്ത് എടുക്കേണ്ടി വരുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് ബാക്ക്ഗ്രൗണ്ടിൽ വെറുതെ നിർത്തിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോസസർ പവറും ബാറ്ററിയുമാണ് ആക്ച്വലി ആവശ്യമായി വരുന്നത്. അതായത് നമ്മൾ ബാറ്ററി ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ ഒരു അടവ് ശരിക്കും നമ്മുടെ ഫോണിന്റെ ബാറ്ററിയെ കൂടുതൽ വേഗത്തിൽ തീർക്കുകയാണ് ചെയ്യുന്നത് എന്ന് സയൻസ് വളരെ വ്യക്തമായിട്ട് തെളിയിക്കുന്നുണ്ട്. തീർച്ചയായും ഏതെങ്കിലും ഒരു ആപ്പ് പെട്ടെന്ന് സ്റ്റക്കായി പോവുകയോ അല്ലെങ്കിൽ ശരിയായി പ്രവർത്തിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് ഫോഴ്സ് ക്ലോസ് ചെയ്യുന്നത് തെറ്റില്ലെങ്കിലും സാധാരണ ഉപയോഗത്തിൽ എല്ലാ ആപ്പുകളും എപ്പോഴും ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നത് ഫോണിന്റെ പെർഫോമൻസിനെയും ബാറ്ററിയെയും സഹായിക്കുന്നതിന് പകരം ദോഷം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഇനി മുതൽ റീസെന്റ് ആപ്സുകൾ കണ്ട് വെറുതെ ടെൻഷൻ അടിച്ച് അവയെല്ലാം ക്ലോസ് ചെയ്യാൻ നിൽക്കാതെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ആ സ്മാർട്ട് മാനേജ്മെന്റിനെ ട്രസ്റ്റ് ചെയ്ത് സമാധാനമായിട്ട് ഫോൺ യൂസ് ചെയ്യുക. അപ്പോൾ അതിന്റെ കാര്യം അത്രയേ ഉള്ളൂ. അപ്പൊ എന്നാലും നമ്മൾ അങ്ങനത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഫോണുമായി ബന്ധപ്പെട്ട ചില മിത്ത് ആൻഡ് ഫാക്ട്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നാലും എനിക്ക് കുറച്ച് മിത്തുകളെ പറ്റിയും പറയാനുണ്ട്. സോ ആരെങ്കിലും പോയേണ്ട. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഒരു ഗണം പോലും

Yes, once again we are back on loudspeaker with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചതെല്ലാം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും കൂടെ കൂട്ടുന്ന ചില ചെറിയ മിത്തുകളെയും ആൻഡ് അവയ്ക്ക് പിന്നിലെ വലിയ ശാസ്ത്രീയമായ സത്യങ്ങളെയും കുറിച്ചാണ്. ശരിക്കും രാത്രി മുഴുവൻ ചാർജ് ചെയ്യുന്നതും ഇടിമിന്നലുള്ളപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നതും ബാറ്ററി പൂർണ്ണമായി തീരുന്നത് വരെ കാത്തിരിക്കുന്നതും റേഡിയേഷനെ ഭയക്കുന്നതും പബ്ലിക് വൈഫൈ ഉപയോഗിക്കുന്നതും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ആപ്പുകൾ ക്ലോസ് ചെയ്യുന്നതെല്ലാം എത്രത്തോളം സത്യമാണെന്നും മിത്താണെന്നും നമ്മൾ ഇന്ന് വിശദമായിട്ട് സംസാരിച്ചു അല്ലേ. ആക്ച്വലി ഈ ടെക്നോളജി അനുദിനം വളരുന്ന ഈ ലോകത്ത് ഫോണുകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന എല്ലാ കഥകളും കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് പകരം അതിലെ ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരിക്കും ഈ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മളെ ഭരിക്കാനല്ല, മറിച്ച് നമ്മുടെ ജീവിതം കൂടുതൽ എളുപ്പമാക്കാനാണ്. അതുകൊണ്ട് അനാവശ്യമായ ആശങ്കകളും ഭയങ്ങളും ഒക്കെ ഒഴിവാക്കി സ്മാർട്ട് ഫോണുകളെ കൂടുതൽ സ്മാർട്ടായിട്ട് ഉപയോഗിക്കാൻ ഇനി എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പൊ എന്നാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആൻഡ് വളരെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ മറ്റൊരു വലിയ സയൻസ് ആൻഡ് ടെക്നോളജി ടോപ്പിക്കുമായിട്ട് അടുത്ത ലൗഡ് സ്പീക്കർ ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
2: സൂപ്പർ ഗെയിം,
1: സൂപ്പർ ഫൺ,
2: എക്സൈറ്റിംഗ് പ്രൈസസ്.
1: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്കാം ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
2: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മുതൽ 6 വരെ ഓണിയോ ആശ്രയ എഫ് എം. Super fun hub for your super cool evenings.
3: Australia, Premier League.
1: Stay tuned.

0: ஆஸ்திரேலியா பிரீமியர் லீக்.
1: Hi, hello, good evening and welcome to Australia Premier League with me, RJ Elikutti. അങ്ങനെ 4 മണി സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടീ ടൈം ഒന്നും കൂടി ഒരു അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള ഗെയിം സെഗ്മെന്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ദാ 4 മണി തൊട്ട് 6 മണി വരെ ഞാൻ ദാ ഇവിടെ ഉണ്ടാവും. കുറച്ച് കുറച്ച് ഫൺ സെഗ്മെന്റ് ഗെയിമൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും ഈവനിങ് സമയം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ചായ കുടിക്കുന്ന സമയം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാനും പാട്ട് കേൾക്കാനും ഒക്കെ ഇഷ്ടമുള്ളൊരു സമയമാണ്. നമ്മൾ ആ ഒരു ദിവസത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ബാക്കി വെക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ഈ 4 മണി ചായ ടൈം എന്നൊക്കെ പറയുന്നത്. കാരണം സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വീട്ടിലെത്തുന്ന സമയമായിരിക്കും. അപ്പോൾ പിള്ളേരെ കാത്തിരിക്കുന്ന അമ്മമാർ അവരുടെ സ്കൂളിൽ നിന്നുള്ള വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയമായിരിക്കും. ആൻഡ് ഓഫീസ് കഴിഞ്ഞ് വരുന്ന ആളുകളുണ്ട്. ഈ ഒരു സമയത്തിൽ ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് എത്തുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വിശേഷം പറയാനായിട്ട് മാറ്റിവെക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ കൂടെ അതിനെ ഒന്ന് ബാക്ക് ചെയ്യാനായിട്ട് കുറച്ച് നല്ല പാട്ടുകളും ഒരു ഫൺ ഗെയിം സെഗ്മെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഗെയിം സെഗ്മെൻറ്റാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗെയിം സെഗ്മെൻറ്റാണ്. നമ്മൾ ഓരോ ദിവസത്തെയും സ്പെഷ്യാലിറ്റിയൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ ആരുടെയെങ്കിലുമൊക്കെ ബർത്ത്ഡേ ഒക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ഗെയിം സെഗ്മെൻറ്റ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇന്ന് നവ്യ ചേച്ചിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നവ്യ ചേച്ചിയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു ഗെയിം സെഗ്മെൻറ്റ് ആയിരിക്കും എന്നുള്ളത് അല്ലേ. പക്ഷേ നവ്യ ചേച്ചി അല്ല, നവ്യ ചേച്ചിയുടെ കൂടെ തന്നെ ഇന്ന് മറ്റൊരാളുകൂടി ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ മലയാളത്തിലെ തന്നെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്, ഒരു സിംഗറാണ്. മലയാളത്തിൽ മാത്രമല്ല, നോക്കുവാണെങ്കിൽ തമിഴ് തെലുങ്കിലൊക്കെ ഭയങ്കര സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരു മ്യൂസിക് കമ്പോസർ കൂടിയാണ് ഇദ്ദേഹം. ആൻഡ് ഹിസ് നെയിം ഈസ് ഹിഷാം അബ്ദുൾ വഹാബ്. ഒരുപാട് പാട്ടുകൾ നമ്മുടെ മലയാള സിനിമയിൽ പാടിയിട്ടുള്ള ഒരാളാണ് ഹിഷാം. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ എടുത്തു നോക്കുവാണെങ്കിൽ നമ്മുടെ ഏറ്റവും ഫേവറേറ്റാണ്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് പിള്ളേരുടെ ഇടയിൽ ഭയങ്കരമായിട്ട് തരംഗം സൃഷ്ടിച്ചിട്ടുള്ള പാട്ടുകളാണ് അദ്ദേഹം പാടിയിട്ടുള്ളതും അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു മ്യൂസിക്കൽ ബ്രില്ലിയൻസിലേക്ക് നോക്കുമ്പോഴത്തേക്കും മലയാളം തെലുങ്ക് ഫിലിമിസ്ട്രിയിലൊക്കെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു യുണീക്ക് മെലഡി സ്റ്റൈല് കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ഹിഷാം അബ്ദുൾ വഹാബ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഹൃദയം, ഖുഷി, ഹായ് നന്ന, അങ്ങനെ ഒരുപാട് സൂപ്പർ ഹിറ്റ് ഫിലിംസിന് അദ്ദേഹം മ്യൂസിക് കൊടുത്തിട്ടുണ്ട്, ആ ഒരു സിനിമയിൽ പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്, സൈമ, IFFA അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിന് ലഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിക് കമ്പോസർ സിംഗറൊക്കെയാണ് ഹിഷാം അബ്ദുൾ വഹാബ്. സോ അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് കേട്ടോ. സോ അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം പാടിയിട്ടുള്ള കുറച്ച് പാട്ടുകളൊക്കെ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ സൈഡിൽ നിന്ന്, ചിലപ്പോൾ തുടക്കമായിരിക്കും അല്ലെങ്കിൽ ഒടുക്കമായിരിക്കാം, ഇടയിലുള്ള ഇതിൻ്റെ BGMs ഒക്കെ ആയിരിക്കാം, ഒക്കെ കേൾപ്പിച്ചുകൊണ്ട് അത് ഏത് പാട്ടാണെന്ന് നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ആൻഡ് ഇന്നത്തെ നമ്മുടെ ആസ്ട്രേലിയ പ്രീമിയർ ലീഗിൻ്റെ ടൈമിൽ വി ഗോണ സെലിബ്രേറ്റ് ഹിഷാം അബ്ദുൾ വഹാംസ് ടാലറ്റ്. സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഒന്നിങ്ങനെ ആലോചിച്ച് വെച്ചോളൂ, നമുക്കൊന്ന് ഓർത്തെടുക്കാം, പാട്ടുകളൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എന്തായാലും ചായക്കപ്പിൽ ഇങ്ങനെ ചായ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഒരു പാട്ട് വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ. സോ കേൾക്കാം, ആസ്വദിക്കാം ആസ്ട്രേലിയ പ്രീമിയർ ലീഗിൽ.

0: നാടിനൊപ്പം നാട്ടാടുകൊപ്പം.
1: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര.

നമ്മുടെ മലയാളത്തിലെ തന്നെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസർ, ഒരു സിംഗർ ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഹിഷാം അബ്ദുൾ വഹാബിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പറയാനുണ്ടായിരുന്ന റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം നമ്മൾ ശരിക്കും അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ആലപ്പുഴക്കാരനാണ് എങ്കിലും പഠിച്ചതും വളർന്നതും ഒക്കെ റിയാദിലായിരുന്നു കേട്ടോ. വളരെ ചെറിയ പ്രായം തൊട്ട് അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, ക്ലാസിക്കൽ മ്യൂസിക് ഒക്കെ വളരെ കൃത്യമായിട്ട് അച്ചടക്കത്തോടു കൂടി തന്നെ പഠിക്കുന്ന ഒരു

0: ആളായിരുന്നു. അതുപോലെ 8-ാം വയസ്സിൽ അദ്ദേഹം പാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 11 ഒക്കെ ആയപ്പോഴത്തേക്കും അദ്ദേഹം കീബോർഡൊക്കെ വായിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീതത്തോട് വളരെ ഇഷ്ടം കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ് നമ്മുടെ ഹിജാം അബ്ദുൾ വഹാബ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഗെയിം സെഗ്മെൻറ്റാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഓഡിയോ ക്ലിപ്പാണ് കേൾപ്പിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. അദ്ദേഹം പാടിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ശകലം ഞാൻ കേൾപ്പിക്കും. അതിൽ നിന്ന് നമ്മൾ ആ പാട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മ്യൂസിക് ഡയറക്ടറെ കണ്ടുപിടിക്കണം, അത് ഏത് സിനിമയാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള ചെറിയ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ടാസ്ക്കാണ്. സോ എൻ്റെ ഫസ്റ്റ് ഓഡിയോ ക്ലിപ്പ് ഇതാണ് കേട്ടോ. നമ്മുടെ ഹിജാം അബ്ദുൾ വഹാബ് പാടിയിട്ടുള്ള ഒരു പാട്ടാണിത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ആ സിനിമയും ഭയങ്കര ഫേമസ് ആയിരുന്നു കേട്ടോ. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു പാട്ടാണ്, പക്ഷെ അതിൻ്റെ ഇടയിലുള്ള ഒരു പോർഷനാണ് ഞാൻ കേൾപ്പിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് ആ പാട്ട് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഹിജാം അബ്ദുൾ വഹാബ് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. നമ്മൾ മലയാളത്തിലെ ഒരു ഫേമസ് സിനിമയാണ്. ഈ വണ്ടിയും തിരക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് കേട്ടോ. ഞാൻ ആ ഓഡിയോ ക്ലിപ്പ് ഒന്നുകൂടി കേൾപ്പിക്കാം. ഒത്തുചേരും കണ്ണികൾ നാം ചങ്ങലകളാകുമ്പോൾ എത്രയെത്ര ഭാവുകങ്ങൾ മുന്നിലെത്തും ഘട്ടങ്ങൾ. കുറച്ച് പഴയൊരു സിനിമയാണെന്ന് വെച്ചാൽ ഭയങ്കര പഴയതല്ല, എന്നാലും ഒരു 2010 ആ ഒരു സമയത്തൊക്കെ ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ ഇത് ഏത് പാട്ടാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ പാട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടും ഇത് ഏത് പാട്ടാണ് ഏത് സിനിമയിലേതാണെന്നും പറയാം കേട്ടോ. അപ്പോൾ എന്നെ വിളിക്കുന്ന നമ്പർ 0474290090 4491 9090. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ആൻസേഴ്സ് അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490090. 9526690090. അപ്പോൾ ആൻസർ പെട്ടെന്ന് തന്നെ എന്നെ വിളിച്ചോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ അറിയിക്കേണ്ടതാണ്. ആ പാട്ടിന്റെ ശകലം ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാം. ഒത്തുചേരും കണ്ണികൾ നാം ചങ്ങലകളാകുമ്പോൾ എത്രയെത്ര ഭാവുകങ്ങൾ മുന്നിലെത്തും ഘട്ടങ്ങൾ. യെസ്, ഇതിലെ ഇത് ഏത് പാട്ടാണെന്നാണ് ഇതിന്റെ തുടക്കം കറക്റ്റ് പാട്ട് ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. 2010-12 ഇടയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്. ആസിഫ് അലി ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ക്ലൂകളേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഈ പാട്ട് ഏതാണെന്ന് കണ്ടുപിടിച്ച് എന്നെ അടുത്ത് പറഞ്ഞേക്ക്. അപ്പോഴത്തേക്ക് നമുക്കൊരു മമ്മൂക്കയുടെ സിനിമയിലെ പാട്ട് കേൾക്കാം.
1: പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല, പണ്ടിവനൊരു കടിയാലൊരു

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: ഹലോ, എവിടെയാ?
6: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
5: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ?
6: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെയുണ്ട്.
5: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
6: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
5: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ജോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
7: പ്രമുഖ ജ്വല്ലറി ആൻഡ് ടെക്സ്റ്റൈൽ ബ്രാൻഡായ ജോയാലുക്കാസ് ആൻഡ് ജോളീസിൽസിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കും ഒരു സുവർണ അവസരം. മികച്ച കമ്മ്യൂണിക്കേഷൻ ആൻഡ് കസ്റ്റമർ ഹാൻഡ്ലിംഗ് സ്കിൽസ് ഉള്ള 18-ന് 26-നും ഇടയിൽ പ്രായമുള്ള ഫ്രഷേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയ സെയിൽസ് എക്സിക്യൂട്ടീവ്, എക്സിക്യൂട്ടീവ് സിആർഎം, ഓഫീസ് ബോയ്, ഡ്രൈവർ തുടങ്ങി ഒട്ടനവധി പോസ്റ്റുകളിലേക്കാണ് ഈ അവസരം. ഒക്ടോബർ 15 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 4 മണി വരെ കൊല്ലം ജോയാലുക്കാസ് ഷോറൂമിൽ നിങ്ങളുടെ ഫോട്ടോ പതിച്ച ബയോഡേറ്റയുമായി എത്തി ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. A new opportunity, new beginning with Joy Alukas at Jolly Sales.

യെസ്, വാട്ടർ സോങ് അല്ലെ. ദേവ എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഭഗവതി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദേവയും അതുപോലെ തന്നെ നമ്മുടെ അനുരാധ ശ്രീരാമൻ ചേർന്ന് പാടിയിട്ടുള്ളൊരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള ഒരു സോങ് ആണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ഒരു പവർഫുൾ സോങ് ആണ്. സോ വെൽക്കം ബാക്ക് ടു ആസ്ട്രോയ പ്രീമിയർ ലീഗ്, വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4:28 ആയിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ ഹിഷാം അബ്ദുൾ വഹാബിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്നത്തെ ദിവസം. സോ അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ മ്യൂസിക് പാടിയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള സിനിമകളിലെ പാട്ടും ആ പാട്ടുകളെ പറ്റിയും അദ്ദേഹത്തെ പറ്റിയൊക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം റിയാദിലാണ് വളർന്നിട്ടുണ്ടായിരുന്നതൊക്കെ. പിന്നെ ദെൻ ബാക്ക് ടു നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് അദ്ദേഹത്തെ എങ്ങനെയാണ് പരിചയമുണ്ടായതെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലേ, നമ്മുടെ റിയാലിറ്റി ഷോ ആയിട്ടുണ്ടായിരുന്ന ഐഡിയ സ്റ്റാർ സിംഗർ ബാക്ക് ഇൻ 2007 ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ ആയിരുന്നു ഹിഷാം അബ്ദുൾ വഹാബ് എന്നൊരാൾ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്റ്റേജ് ഷോ നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ പിന്തുണയും ഒക്കെ ആയിരുന്നു പിന്നീട് അദ്ദേഹത്തിന് ഈ പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്കൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഗ്രോത്ത് ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 2013 മേരി ദുവ എന്ന് പറഞ്ഞൊരു ആദ്യ സിംഗിൾ അദ്ദേഹം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു പാട്ടുകളുടെ അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു റെക്കോർഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയൊരു ഒരു വഴിത്തിരിവ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ഇൻ്റർനാഷണൽ മ്യൂസിക് കമ്പോസറായിട്ടുള്ള സാമി യൂസഫ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ ഹൗസായിട്ടുള്ള ആൻഡൻ റെക്കോർഡ്സുമായിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്താണ്. പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ 2015 സൂഫി മ്യൂസിക്കും വേൾഡ് മ്യൂസിക്കും ഒക്കെ ഒരുമിച്ച് കൊണ്ട് സാമി യൂസഫ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഖതം ബദ എന്ന് പറഞ്ഞിട്ടൊരു ആൽബത്തിലൂടെ ഹിഷാം അബ്ദുൾ വഹാബ് എന്നൊരു സിംഗറിനെ ലോകം മൊത്തം അറിഞ്ഞ് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലകളിൽ അല്ലെങ്കിൽ ഒരുപാട് ഡിഫറെൻറ്റ് ജോണേഴ്സ് ഓഫ് മ്യൂസിക്കിലൊക്കെ ഭയങ്കരമായിട്ട് പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരാൾ കൂടിയിട്ടാണ് ഹിഷാം അബ്ദുൾ വഹാബ് എന്നുള്ളത്. സോ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മ്യൂസിക് കമ്പോസർ മ്യൂസീഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകളൊക്കെ പറ്റിയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനൊരു ക്വസ്റ്റ്യൻ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഓഡിയോ. യെസ്, അപ്പം ഈ ഒരു പോർഷൻ കേട്ടുകൊണ്ട് ഈ പാട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് കുറച്ച് ഉത്തരങ്ങൾ വന്നു, കുറച്ച് ഉത്തരങ്ങൾ തെറ്റിപ്പോയി അങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് മോസ്റ്റ് ഓഫ് ദി ഉത്തരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് കണ്ണെറിഞ്ഞാൽ കാണാക്കൂട്ടം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് ട്രാഫിക് മൂവിയിൽ, അതാണെന്ന് പറഞ്ഞിട്ടാണ്. അതാണോ എന്ന് നമുക്ക് ആദ്യം ഒന്ന്

യെസ് ട്രാഫിക് എന്ന് പറയുന്ന മൂവിയിലെ ഭയങ്കര വൈബ്രന്റ് ആൻഡ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സോങ് ആണിത്. ആൻഡ് ഈ ഒരു പാട്ടാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് റൈറ്റ് ആൻസേഴ്സ് മെസ്സേജ് അയച്ചു, ഒരുപാട് പേർ അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റൈറ്റ് ആൻസർ അയച്ചിട്ട് ആൻസേഴ്സ് കുറെ പേർ അയച്ചു, പക്ഷെ റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് പേരാണ്. നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ, അൻവർ, രാജീവ്, സായുജ്യ, കിഷോർ, അനിൽകുമാർ എന്നിവരാണ് എനിക്ക് റൈറ്റ് ആയിട്ടുള്ള ഇത് ഇന്ന പാട്ടാണ് ഇന്ന സിനിമയിലെ പാട്ടാണെന്ന് പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൈറ്റ് ആൻസേഴ്സ് അയച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് പറയുന്നു. ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 2011ലാണ്. നമുക്കറിയാം ട്രാഫിക് എന്ന് പറയുന്ന ആ ഒരു സിനിമ നൽകിയിട്ടുണ്ടായിരുന്ന ഇമ്പാക്റ്റ് ഭയങ്കര വലുതായിരുന്നു. ആൻഡ് അതിൽ ഈ പാട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണ്. ആൻഡ് ഈ ഒരു പാട്ടിലുള്ള ഒരു സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രൂഷ്യൽ ഒരു സിറ്റുവേഷനാണ് ആ ഒരു സിനിമയ്ക്ക്. അതിന് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്കിംഗ് വോക്കൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഹിജാം അബ്ദുൾ വഹബാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പാട്ട് അത്രയും പോപ്പുലറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നതും ഇന്നും ആ പാട്ട് എല്ലാവരുടെയും ഭയങ്കര ഒരു ഫേവറേറ്റ് പാട്ടായിട്ട് മാറിയിട്ടുള്ളതും. സോ എന്തായാലും അപ്പോൾ അതിൻ്റെ ആൻസർ ട്രാഫിക് എന്ന സിനിമയിലെ കണ്ണെറിഞ്ഞാൽ കാണാതീരം എന്ന് പറയുന്ന പാട്ടായിരുന്നു. ആൻഡ് നമ്മുടെ കയ്യിൽ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതിന് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇനിയും ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത ഓഡിയോ ക്വസ്റ്റ്യൻ ഇതാണ്.

ഹിഷാം അബ്ദുൽ വഹാബ് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ഇതും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയിലെ പാട്ടാണ്. ആ പാട്ടിന്റെ ഇടയിലുള്ള ഒരു പോർഷനാണ് ഞാൻ കേൾപ്പിച്ചത്. ഇത് ഏത് പാട്ടാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു നടൻ്റെ ഒരു ഫസ്റ്റ് മൂവിയായിരുന്നു ഇത്. അദ്ദേഹത്തെ നമ്മൾ ഈ ഒരു സിനിമയിലൂടെയാണ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗർ, ഡിറക്ടർ, റൈറ്റർ, അങ്ങനെ നമുക്ക് എല്ലാ പട്ടങ്ങളും ചാർത്തി കൊടുക്കാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ. ഐ മീൻ മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കൈവച്ചിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നൊരു സിനിമയാണ്. അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്ലൂ എനിക്ക് പറയാൻ പറ്റുള്ളൂ, കാരണം ഡയറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള ശോഭന മാം ഉള്ള ഒരു സിനിമയാണിത്. അപ്പോൾ അതിനകത്തുള്ളൊരു പാട്ടിൻ്റെ ഇടയിലുള്ളൊരു പോർഷനാണ് ഞാൻ കേൾപ്പിച്ചത്. അപ്പോൾ ഇതേത് സിനിമയാണെന്ന് ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവണം. അപ്പോൾ ഇതേത് സിനിമയാണെന്നും അതേത് പാട്ടാണെന്നുമാണ് പറയേണ്ടത്. ആൻഡ് ഞാൻ ആ ഓഡിയോ ഒന്നും കൂടി കേൾപ്പിക്കാം.

ഓക്കെ, അപ്പൊ എന്തായാലും ഈ പാട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090-0474-291-9090. അതുപോലെ തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ആൻസേഴ്സ് അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490909526649090. അപ്പൊ നമുക്ക് ട്രാഫിക്കിലെ ആ പാട്ട് തന്നെ ഒന്ന് കേട്ടാലോ.

0: ശ്രേയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pattens Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Cheta ee onathinte veettile furniture o adu Malaysian trip o
3: ee paranjathu rendu orumichayalo
2: orumichayittano
4: Nemus Furniture Ultimate Owner Fest up to 60% off koodare free Malaysia trip nedanulla suvarna avasaram ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam mathramalla aagarshakamaya giftukalum
2: appol ee onam Nemus Furniture il thanne
4: swapna veedum swapna യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.
5: ഡിസ്ചാർജ് ആയി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
2: അതിനല്ലേ റാഫ രോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
6: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
6: പ്രമുഖ ജ്വല്ലറി ആൻഡ് ടെക്സ്റ്റൈൽ ബ്രാൻഡായ ജോയാലുക്കാസ് ആൻഡ് ജോളീസിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കും ഒരു സുവർണ അവസരം. മികച്ച കമ്മ്യൂണിക്കേഷൻ ആൻഡ് കസ്റ്റമർ ഹാൻഡ്ലിംഗ് സ്കിൽസ് ഉള്ള 18-നും 26-നും ഇടയിൽ പ്രായമുള്ള ഫ്രഷേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയ സെയിൽസ് എക്സിക്യൂട്ടീവ്, എക്സിക്യൂട്ടീവ് സിആർഎം, ഓഫീസ് ബോയ്, ഡ്രൈവർ തുടങ്ങി ഒട്ടനവധി പോസ്റ്റുകളിലേക്കാണ് ഈ അവസരം. ഒക്ടോബർ 15 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 4 മണി വരെ കൊല്ലം ജോയാലുക്ക ഷോറൂമിൽ നിങ്ങളുടെ ഫോട്ടോ വധിച്ച ബയോഡേറ്റുമായി എത്തി ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. A new opportunity, new beginning with Joy Alukas at Jolly Sales.

യെസ്, നമ്മൾ ഹിഷാം അബ്ദുൽ വഹാബിനെ പറ്റിയിട്ടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ കരിയർ അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു സംഗീതത്തിന്റെ ലോകത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ മലയാള സിനിമയിലേക്ക് നോക്കുവാണെങ്കിൽ സോൾട്ട് മാംഗോ ട്രീ എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു സിനിമ ഉണ്ടായിരുന്നു. അത് 2013 തോന്നുന്നു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമയിലൂടെയാണ് അദ്ദേഹം ഒഫീഷ്യലി ഒരു മ്യൂസിക് ഡിറക്ടർ അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ബോളിവുഡിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ക്യാപ്പിച്ചിനോ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമയ്ക്കകത്തും ഇദ്ദേഹം മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജാനാ മേരി ജാനാ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ, അത് വിനീത് ശ്രീനിവാസനാണ് പാടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു പാട്ടിന് ആ ഒരു വർഷത്തെ സൈമയിലെ മികച്ച പ്ലേബാക്ക് സിംഗറിന് വേണ്ടിയിട്ടുള്ള ഒരു അവാർഡ് നമ്മുടെ വിനീത് ശ്രീനിവാസിന് നേടിക്കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഫ്യൂച്ചറിൽ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരുടെ ആ ഒരു മ്യൂസിക്കിനോടുള്ള ടാലന്റ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനും അതിനു വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് അദ്ദേഹം തന്നെ 2018 ലൈഫ് വിത്ത് മ്യൂസിക് എന്ന പേരിൽ സ്വന്തമായിട്ടൊരു മ്യൂസിക് അക്കാദമി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ സൗണ്ട് പ്രൊഡക്ഷന് പറ്റിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെയാണ് അദ്ദേഹം എടുക്കുന്നത്. സോ അങ്ങനെ മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഫുള്ളി ലൈഫ് കൊടുത്ത് മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിംഗറും കമ്പോസറും ഒക്കെയാണ് കേട്ടോ അദ്ദേഹം. സോ നമ്മൾ നമ്മുടെ ഹിഷാം പാടിയിട്ടില്ല അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള കുറച്ച് പാട്ടുകൾ ഇങ്ങനെ ചൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിലുള്ള ബിറ്റൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് അത് ഏത് പാട്ടാണെന്നൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാനൊരു ഓഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു.

0: ഐഡന്റിഫൈ ദി സോങ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇത് കേട്ടുകൊണ്ട് ഇത് ഏത് പാട്ടാണെന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമയുടെ ബാക്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളെയൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സാണ്, ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ നമ്മൾക്ക്, അതായത് മലയാള മൂവി ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമയിലൂടെയാണ്, നമുക്കൊക്കെ ഭയങ്കര പരിചിതമായത് ഈ ഒരു സിനിമയിലൂടെയാണെന്ന് പറഞ്ഞിരുന്നു. ആൻഡ് ഈ ഒരു സിനിമയുടെ ഡയറക്ടറും ഈ ആക്ടറും തമ്മിലൊരു കണക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രോജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെയാണ്. അപ്പം വിനീത് ശ്രീനിവാസനാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ധ്യാൻ ശ്രീനിവാസിനെ നമുക്ക് കിട്ടിയത് ഈ ഒരു സിനിമയിൽ കൂടെയായിരുന്നു. ആൻഡ് ശോഭന മാം അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് സിനിമ ഏതാന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. തിര, തിരയിലെ ഒരു പാട്ടാണ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് താഴ്വാരം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാട്ടാണ്. കുറേ പേര് എനിക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസർ മെസ്സേജ് അയച്ചു തന്നു സിനിമയുടെ പേരും പാട്ടിൻ്റെ പേരും. സോ നമുക്ക് അത് തന്നെയാണോ എന്നൊന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യാം അല്ലേ. സോ നമുക്ക് റൈറ്റ് ആൻസേഴ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് അർച്ചന, ഷെമി, മധു, അനുശ്വര, ജോയൽ, സാജൻ, അതുപോലെ തന്നെ ദിയ ദാസ്, അഖിൽ, മണികണ്ഠൻ, നെഫ്സി എന്നിവരാണ്. സോ റൈറ്റ് ആൻസേഴ്സ് അയച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തൊരു ഇതുപോലെ തന്നെയുള്ളൊരു ഓഡിയോ ഉണ്ട്. അത് ആ പാട്ട് തന്നെയാണ്, പക്ഷേ ഈ ഒരു പാട്ട് കേട്ടിട്ട് അത് ഏത് സിനിമയിലേതാണെന്നും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്തത് ആരാണെന്നുമാണ് കണ്ടുപിടിക്കേണ്ടത്. പാട്ട് ഞാൻ കേൾപ്പിച്ചുതരാം കേട്ടോ.
1: ഒരു തീ പോലെ വരും ആവേശവും.
0: വോയിസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഹിജാം അബ്ദുൽ വഹാബ് പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. കാരണം ബാക്കിയുള്ള പ്ലേ ബാക്ക് സിംഗേഴ്സിൻ്റെയൊക്കെ വോയിസിൽ നിന്നും ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ വോയിസ് ഒരു യുണീക്ക് വോയിസാണ്. സോ അദ്ദേഹം പാടിയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ്, ഭയങ്കര രസമുള്ളൊരു പാട്ടാണ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പാട്ട് ഏത് സിനിമയിലേതാണെന്നും ആൻഡ് ഈ പാട്ടിൻ്റെ മ്യൂസിക് കമ്പോസർ, മ്യൂസിക് ഡയറക്ടർ ആരാണെന്നുമാണ് എൻ്റെ ചോദ്യം. അപ്പം കറക്റ്റായിട്ടുള്ള ആൻസർ എനിക്ക് വേഗം തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഓഡിയോ ഒന്നും കൂടി കേൾപ്പിക്കാം.
1: ഒരു തീ പോലെ വരും ആവേശവും.
0: ഒരു തീ പോലെ വരും ആവേശം, അത് ഏത് ആവേശമാണ്, ഏത് സിനിമയിലേതാണെന്നാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് എന്നെ വിളിച്ച് പറഞ്ഞോളൂ. ടു ദ നമ്പർ 0474291909047429091909. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ, അല്ലെങ്കിൽ വിളിച്ചിട്ട് ഉത്തരം പറയാനായിട്ട് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കുന്ന നമ്പർ ഇതാണ് 9526490906 9 6 9 0 9 0 9 5 2 6 6 4 9 0 9 0.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
3: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
6: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
7: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
6: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
7: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
6: ഏവർക്കും ദീപാവലി ആശംസകൾ.
8: Joy Alukkas, world's favorite jeweler.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9958731155.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ദിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
8: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
9: Vishal Opticals. Mithamaya nirakkil kannadagalude vipulamaya shekaram. Lotus Road, Private Bus Stand-inu samibam, Pulaman, Kottarakara.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. അങ്ങനെ 5 മണി സമയമൊക്കെ നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഹിഷാം അബ്ദുൽ വഹാബിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഹിഷാം കമ്പോസ് ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ പാടിയിട്ടുള്ള കുറച്ച് പാട്ടുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിന്റെ ഗെയിം സെഗ്മെന്റിൽ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില സോങ്ങിന്റെ ബിറ്റുകളൊക്കെ കേൾപ്പിച്ചുകൊണ്ട് ആ പാട്ട് കണ്ടുപിടിക്കാനും സിനിമ കണ്ടുപിടിക്കാനും മ്യൂസിക് ഡയറക്ടറിനെ കണ്ടുപിടിക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ഗെയിം സെഗ്മെന്റിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഞാൻ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് ആ പാട്ടുള്ള സിനിമയും മ്യൂസിക് ഡയറക്ടറെയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഓഡിയോ ക്ലിപ്പ് ഇതായിരുന്നു. And the right answer is Aadu 2 എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടാണിത്. ആൻഡ് മ്യൂസിക് ഡയറക്ടർ ഈസ് ഷാൻ റഹ്മാൻ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഷമി ചേച്ചി, മണികണ്ഠൻ ചേട്ടൻ, അഖിൽ, നെഫ്സി, അൻവർ, രജീന, അപർണ, വിജയലക്ഷ്മി, അനുജ, ജസ്സി എന്നിവരൊക്കെയാണ് കേട്ടോ. അപ്പോൾ റൈറ്റ് ആൻസേഴ്സ് അയച്ചു തന്ന എല്ലാവർക്കും നമ്മൾ കൺഗ്രാറ്റുലേഷൻസ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ അടുത്തൊരു ഓഡിയോ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാനായിട്ട് പോവാണ്. ആൻഡ് ഈ ഒരു ഓഡിയോ ചോദ്യം ചോദിച്ചതിന് നിങ്ങൾ എന്നോട് ഉറപ്പായിട്ടും താങ്ക് യു പറയും, എനിക്കറിയാം. അപ്പൊ എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ കേൾപ്പിക്കാം. ഏതുറക്കത്തിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ചില ആൻസേഴ്സ് ഉണ്ടാവില്ലേ പരീക്ഷയുടെയൊക്കെ സമയത്ത്, അങ്ങനെ ഏതുറക്കത്തിൽ കേട്ടാലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണിത്. സോ ഇത് ഏത് പാട്ടാണെന്നാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ വീണ്ടും ആ ഒരു ഓഡിയോ കേൾപ്പിക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് പോന്നോട്ടെ. ടു ദ നമ്പർ 0474299090 0974 7491909. അതുപോലെ തന്നെ വാട്സപ്പിലേക്കും നമുക്ക് ആൻസേഴ്സ് അയക്കാം കേട്ടോ. അപ്പോൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 9526490906 9526649090. ഈ ആൻസേഴ്സൊക്കെ അയക്കുമ്പോഴത്തേക്കുവേ റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അയച്ചവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഫ്രൈഡേ ആയിരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൈസ്, അല്ലെങ്കിൽ ആരായിരിക്കും ഈ ഒരു വീക്കിലെ വിന്നർ എന്ന് നമ്മൾ അനൗൺസ് ചെയ്യാനൊക്കെ ആയിട്ട് പോകുന്നത്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനം ഈ സ്പോൺസേർഡ് ബൈ നമ്മുടെ ചിലങ്കാ റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ സമ്മാനം മേടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആൻസേഴ്സ് അയക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആൻസർ അയച്ചപ്പോഴേക്കും നമുക്ക് ആഡ് 2 ലെ ഒരു തീ പോലെ പാട്ട് കേൾക്കാം.

0: ശ്രീയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
1: ഡിസ്ചാർജ് ആയി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
0: അതിനല്ലേ റാഫ രോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
2: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
3: Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
0: Vishal Opticals Midamaya Nirakil Kannadagalude Vipulamaya Shekaram Lotus Road Private Bus Stand ne samibam Pulaman Kottarakara
4: By the way nammal enda paranju unde
5: Buy 2 get 1 free undennu Jolly Silsila Navratri special sale il daily wear sarees churidar churidar materials kurta trendy tops midi stylish kids wear men's wear enniva Buy 2 get 1 offer il vaangam bed sheets buy 1 get 1 offer il Don't miss out
6: Jolly Silks the destination of silks Kollam Tiruvalla Kottayam Angamali

വെൽക്കം ബാക്ക് ടു ആസ്ട്രിയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജി എലിക്കുട്ടി. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 5 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കുകയാണ്. ഹിഷാം അബ്ദുൽ വഹാബിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ കേവലം നമ്മുടെ മലയാളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഗീത സാമ്രാജ്യം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, തെലുങ്കിലേക്കും കന്നഡയിലേക്കും ബോളിവുഡിലും ഒക്കെ അദ്ദേഹം മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ തെലുങ്ക് മൂവീസൊക്കെ നോക്കുവാണെങ്കിൽ ഖുഷി, ഹായ് നന്ന, അങ്ങനെ ഒരുപാട് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമയിൽ അദ്ദേഹം സംഗീത സംവിധായകനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സോ മലയാളികളുടെ മാത്രമല്ല തെലുങ്ക് ടോളിവുഡിലും വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു മ്യൂസീഷ്യന് സാധിച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് അതുപോലെ തന്നെ കേരള ക്രൈം ഫയൽസ് സീസൺ 2 എന്ന് പറയുന്നുണ്ടായിരുന്നൊരു ഭയങ്കര വെൽ നോൺ ആയിട്ടുള്ളൊരു വെബ് സീരീസ് ഉണ്ടായിരുന്നു. അതിലൂടെയും അദ്ദേഹം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മ്യൂസിക് BGM ഒക്കെ കമ്പോസ് ചെയ്തിട്ട് നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്കിനെ അപ്രിഷ്യേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വിശേഷപ്പെട്ടൊരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം. സോ നമ്മൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആസ്ട്രേലിയ പ്രീമിയർ ലീഗിലൂടെ. സോ ഞാനൊരു പാട്ട് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ തന്നെ പാട്ടായിരുന്നു. ഇത് ഏതാണ് ഈ പാട്ടെന്ന് കണ്ടുപിടിക്കണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ കേൾപ്പിച്ച് ഓടിയതായിരുന്നു. തുടക്കത്തിലും നമ്മളോട് നമ്മളെ ഉണർത്തി ചോദിച്ചിട്ട് ഇത് ഏത് പാട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പാട്ടായിരുന്നു ഇത്. അപ്പോൾ ഇത് ഏത് പാട്ടാണെന്ന് ഞാൻ ചോദിച്ചു, ഏത് സിനിമയിലേതാണെന്ന് ചോദിച്ചു. ആൻഡ് എനിക്ക് ഒരുപാട് ആൻസേഴ്സ് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു പാട്ട് ദർശനെ ആണ് ഹൃദയത്തിലെ പാട്ടാണെന്നാണ്. അത് തന്നെയാണോ ഒരു സംശയം, നമുക്കൊന്ന് തീർത്താലോ. ഒരു കാലത്ത് അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു സമയത്ത് ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുൻപ്

0: അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണ് ഈ ദർശന എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാട്ട്. ആൻഡ് ആ ഒരു സമയത്ത് ഈ ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തരംഗം ഭയങ്കര വലുതായിരുന്നു അല്ലേ. ആൻഡ് അങ്ങനെ നമുക്ക് ഇതിനകത്തുള്ള ഓരോ വരിയും ട്യൂണും ഒക്കെ ഇങ്ങനെ കാണാപ്പാടം പഠിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഏത് ഉറക്കത്തിൽ നമ്മളെ കുലുക്കിയിട്ട് ഇതിനകത്തൊരു BGM ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ന പാട്ടാണെന്ന് പറയാനും മാത്രം നമ്മളെ അത്രയ്ക്കും നമ്മുടെ ഉള്ളിലേക്ക് ഈ ഒരു പാട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഹിജാം തന്നെ മ്യൂസിക് ചെയ്ത് അദ്ദേഹം തന്നെ പാടിയിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണ്. ആൻഡ് ദർശന രാജേന്ദ്ര ഈ സിനിമയിൽ അഭിനയിക്കുന്ന ദർശന തന്നെ ഈ ഒരു ഈ പാട്ടിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. അരുൺ ആലത്ത് എന്ന് പറയുന്ന ആളായിരുന്നു ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് നമുക്കറിയാം പ്രണവ് മോഹൻലാൽ ആൻഡ് ദർശന രാജേന്ദ്രൻ അവരുടെ കോമ്പിനേഷന് വേണ്ടിയിട്ട് അവരുടെ കോമ്പോയ്ക്ക് വേണ്ടിയിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പാട്ട് കൂടിയാണ് ഇത്. സോ ദർശനയ്ക്ക് ഒരുപാട് ദർശന പാട്ട് പാടുന്ന ഒരാളാണെന്ന് നമുക്കറിയാം. ദർശനയുടെ ഒരു ലോങ് ബാക്ക് ഒരു ആഗ്രഹമായിരുന്നു ഒരു സിനിമയിൽ പ്ലേ ബാക്ക് ചെയ്യണമെന്നുള്ളത്. സോ ആ ഒരു ഡ്രീം കം ട്രൂ മൊമെൻറ്റും ഈ ഒരു പാട്ടിൽ കൂടെ തന്നെയായിരുന്നു. ആൻഡ് ഇതിൻ്റെ മറ്റൊരു സൈഡ് എന്ന് വയ്ക്കുമ്പോഴത്തേക്കും ഈ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു റെട്രോ ഫിസിക്കൽ റിലീസ് എന്ന് നമുക്ക് പറയാം, അങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൃദയം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടുകളൊക്കെ ഒരു കാസറ്റ് ഒരു കുറച്ച് ലിമിറ്റഡ് എഡിഷൻസ് കാസറ്റ് ആൻഡ് CD ആയിട്ട് അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മൂവിയുടെ ടീം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഡിജിറ്റൽ സ്ട്രീമിങ്ങിൻ്റെ ഒപ്പം തന്നെ അങ്ങനെ ഒരു കാര്യം കൂടി ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു പാട്ട് അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഭയങ്കരമായിട്ട് വൈറലായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണിത്. നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ കൗണ്ട്ലെസ് റീൽസ് ആയിരുന്നു ആൻഡ് കവേഴ്സൊക്കെ ആയിരുന്നു ഈ ഒരു പാട്ടിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അന്ന് തൊട്ട് ഇന്ന് വരെ മലയാളത്തിലെ ഒരു റൊമാൻറ്റിക് ആന്തം പോലെ ഈ ഒരു പാട്ട് മാറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ അത്രയേറെ കഥകൾ നമുക്ക് ഈ ഒരു പാട്ടിനെ പറ്റി പറയാനായിട്ടുണ്ട്, ഈ ഒരു സിനിമയെ പറ്റി പറയാനായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വർക്കിനെ പറ്റി പറയാനായിട്ടുണ്ട്. സോ അത്രയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ടാണെന്ന് പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്. റെജിന, അഖിൽ, അർച്ചന, മനോജ്, ഷമി, അർജുൻ, ലക്ഷ്മി, അതുപോലെ തന്നെ മനു, മഞ്ജു, ഷൈബി, അപർണ, സോജൻ, അനുജ, ഉണ്ണി, എല്ലാവരും നമുക്ക് റൈറ്റ് ആൻസറാണ് തന്നിട്ടുണ്ടായിരുന്നത്. സോ അവർക്ക് എല്ലാവർക്കും ഒരു കിള്ളൻ കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ് നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗിൽ. ആൻഡ് ഇവിടെയൊന്നും തീർന്നതല്ല എന്റെ ചോദ്യത്തിന്റെ കലവറ. സോ നമ്മുടെ അടുത്ത ഓഡിയോ ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോവാണ്. ഈ പാട്ട് കേട്ട് മനസ്സിലാക്കണം.
1: കണ്ടു കണ്ടു കൊതിയുന്ന കൊണ്ട് പിടയുന്ന രണ്ട് കരളേതാണ്.
0: യെസ്, ഇതും നമ്മുടെ ഹിജാം പാടിയിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണ്. ഇത് ഏത് പാട്ടാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്യാം.
1: കണ്ടു കണ്ടു കൊതിയുന്ന കൊണ്ട് പിടയുന്ന രണ്ട് കരളേതാണ്.
0: ഏതാണ് ഈ പാട്ട്, ഏതാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സോ ഈ പാട്ട് മനസ്സിലായെങ്കിൽ എന്നെ വിളിക്കാം ടു ദ നമ്പർ 0474219090 0774219090. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ആൻസേഴ്സ് അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490906 9569069059.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജു ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജു സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജു, വിലക്കുറവിന്റെ വിസ്മയം.
5: പ്രമുഖ ജ്വല്ലറി ആൻഡ് ടെക്സ്റ്റൈൽ ബ്രാൻഡായ ജോയാലുക്കാസ് ആൻഡ് ജോളി സിൽസിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കും ഒരു സുവർണ അവസരം. മികച്ച കമ്മ്യൂണിക്കേഷൻ ആൻഡ് കസ്റ്റമർ ഹാൻഡ്ലിംഗ് സ്കിൽസ് ഉള്ള 18-നും 26-നും ഇടയിൽ പ്രായമുള്ള ഫ്രഷേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയ സെയിൽസ് എക്സിക്യൂട്ടീവ്, എക്സിക്യൂട്ടീവ് സിആർഎം, ഓഫീസ് ബോയ്, ഡ്രൈവർ തുടങ്ങി ഒട്ടനവധി പോസ്റ്റുകളിലേക്കാണ് ഈ അവസരം. ഒക്ടോബർ 15 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 4 മണി വരെ കൊല്ലം ജോയാലുക്കാസ് ഷോറൂമിൽ നിങ്ങളുടെ ഫോട്ടോ വധിച്ച ബയോഡേറ്റയുമായി എത്തി ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ന്യൂ ഓപ്പർച്യൂണിറ്റി, ന്യൂ ബിഗിനിംഗ് വിത്ത് ജോയാലുക്കാസ് ആൻഡ് ജോളി സെൽസ്.
6: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Yes, we are back on Ashraya Premier League with me, RJ Elikutti. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 5 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇന്ന് ഹിഷാം അബ്ദുൽ വഹാബിന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ഹിഷാം. അപ്പൊ എന്തായാലും ഹിഷാമിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള, അദ്ദേഹം പാടിയിട്ടുള്ള കുറച്ച് പാട്ടുകളൊക്കെയാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ നമ്മളുടെ ഒരു സീരീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കേരള ക്രൈം ഫയൽസ് സീസൺ 2. അതിൽ അദ്ദേഹം മ്യൂസിക് ചെയ്തത് ഭയങ്കര രസമായിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ റൈറ്റ് ഇമോഷൻസ് തരാനായിട്ട് അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ആണ് ഒരുപാട് പേര് ആ ഒരു സീരീസിൽ അദ്ദേഹം മ്യൂസിക് ചെയ്തപ്പോഴത്തേക്കും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു നമ്മുടെ മലയാള സിനിമ സംശയം എന്ന മൂവിയിൽ അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കന്നഡ മൂവി ആയിട്ടുള്ള മൂവി അനൗൺസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് മ്യൂസിക്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള നല്ല നല്ല മ്യൂസിക് നമുക്ക് തന്നിട്ടുള്ള ഒരാളാണ് ഹിഷാം അബ്ദുൽ വഹാബ്. ആൻഡ് മ്യൂസിക് മാത്രമല്ല കേട്ടോ, നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സിനിമയിൽ കൂടി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര വലിയ ക്യാരക്ടർ ഒന്നും അല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു ക്യാമിയോ അപ്പിയറൻസിലായിരുന്നു അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സംഗീത സംവിധാനത്തിലും പാട്ട് പാടുന്നതിലും മാത്രമൊന്നും അല്ല, അദ്ദേഹത്തിന് അഭിനയിക്കാനും അറിയാമെന്ന് നമ്മുടെ 2024 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന വിനീത് ശ്രീനിവാസിൻ്റെ സിനിമ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഒരു സിംഗറായിട്ടൊരു ക്യാമിയോ റോൾ അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സോ അങ്ങനെ അഭിനയത്തിലും ഒരു കൈ കാണിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഹിഷാം. സോ ഞാനൊരു ക്വസ്റ്റ്യൻ, ഒരു ഓഡിയോ ക്ലിപ്പ് അദ്ദേഹത്തിൻ്റെ പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പാട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്റെ ഓഡിയോ ക്വസ്റ്റ്യൻ ഇതായിരുന്നു.
1: കണ്ടു കണ്ടു കൊതിയുന്ന കൊണ്ട് പിടയുന്ന രണ്ട് കരളേതാണ്?
0: യെസ്, ആ കരൾ ഏതാണ്, എൻ്റെ ചെയ്യുന്ന പാട്ട് ഏതാണ് എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിന്റെ റൈറ്റ് ആൻസർ ഈസ്
1: കണ്ടേ ഞാൻ ആകാശത്തൊരു മുല്ലപ്പൂവിന്ന്.
0: യെസ്, വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണ് കണ്ടേ ഞാൻ ആകാശത്തൊരു മുല്ലപ്പൂവിന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. അപ്പോൾ റൈറ്റ് ആൻസേഴ്സ് എനിക്ക് മെസ്സേജിലൂടെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഖിൽ, ഷമി ചേച്ചി, സായുജ്യ, കിഷോർ, ശ്രീലക്ഷ്മി, സിന്ധു, അക്ഷയ്, സഞ്ജന, ദിയാദാസ് ഒക്കെ റൈറ്റ് ആയിട്ടുള്ള ആൻസറാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അയച്ചെല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. പറഞ്ഞ് മറ്റൊരു പാട്ട് കണ്ടുപിടിക്കാനുള്ള ഗവേഷണത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ആൻഡ് ദ ഓഡിയോ ക്വസ്റ്റ്യൻ ഈസ് ഗുഡ് സിനിമയിലെ ഒരു ഫീൽ ഗുഡ് പാട്ട്, ആ പാട്ടിൻ്റെ ഇടയിലുള്ള ഒരു എൻ്റെ BGM അതാണ് ഞാൻ കേൾപ്പിച്ചത്. ആൻഡ് ഈ പാട്ട് ഏതാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഫീൽ ഗുഡ് സിനിമയാണ്, ഫീൽ ഗുഡ് പാട്ടാണ്. ഫീൽ ഗുഡ് സിനിമയുടെ രാജാവെന്ന് നമ്മൾ ബാക്ക് ഇൻ 90s ഒരാളെ വിളിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമകളെയും നമ്മൾ ഫീൽ ഗുഡ് സിനിമകൾ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയിലെ പാട്ടിൻ്റെ ഇടയിലുള്ള ഒരു BGM നമ്മൾ കേട്ടത്. സോ ആ പാട്ട് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഞാൻ ആ പാട്ടിൻ്റെ BGM ഒന്നും കൂടി കേൾപ്പിക്കട്ടെ. ഇതങ്ങനെ എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വായിലേക്ക് ഒരു പാട്ട് ഇങ്ങനെ വരണില്ലേ, മനസ്സിലേക്ക് ഇങ്ങനെ ഒരു പാട്ട് തികട്ടി തികട്ടി വന്നില്ലേ, ആ ഒരു പാട്ടാണ് കേട്ടോ ഈ ഒരു പാട്ട്. അപ്പോൾ ആ പാട്ട് ഏതാണെന്നാണ് എന്നെ അറിയിക്കേണ്ടത്. എന്നെ വിളിച്ചും അറിയിക്കാം, ഇല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചും അറിയിക്കാം, വേണമെങ്കിൽ രണ്ടുപേരും പാടിയിടാം കേട്ടോ. അപ്പോൾ എന്തായാലും എന്നെ വിളിക്കേണ്ട നമ്പർ 0474290904794190. വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ആൻസേഴ്സ് അയക്കേണ്ട നമ്പർ 9526490906 9569694 ആൻസേഴ്സ് വരുമ്പോഴത്തേക്കും നമുക്കൊരു പാട്ട് കേൾക്കാം.

0: ആശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: പ്രമുഖ ജ്വല്ലറി ആൻഡ് ടെക്സ്റ്റൈൽ ബ്രാൻഡായ ജോയാലുക്കാസ് ആൻഡ് ജോളീസിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കും ഒരു സുവർണ അവസരം. മികച്ച കമ്മ്യൂണിക്കേഷൻ ആൻഡ് കസ്റ്റമർ ഹാൻഡ്ലിംഗ് സ്കിൽസ് ഉള്ള 18-26 ഇടയിൽ പ്രായമുള്ള ഫ്രഷേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയ സെയിൽസ് എക്സിക്യൂട്ടീവ്, എക്സിക്യൂട്ടീവ് സിആർഎം, ഓഫീസ് ബോയ്, ഡ്രൈവർ തുടങ്ങി ഒട്ടനവധി പോസ്റ്റുകളിലേക്കാണ് ഈ അവസരം. ഒക്ടോബർ 15 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 4 വരെ കൊല്ലം ജോയാലുക്ക ഷോറൂമിൽ നിങ്ങളുടെ ഫോട്ടോ വധിച്ച ബയോഡേറ്റയുമായി എത്തി ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. എ ന്യൂ ഓപ്പർച്യൂണിറ്റി, ന്യൂ ബിഗിനിംഗ് വിത്ത് ജോയാലുക്കാസ് ആൻഡ് ജോളി സെൽസ്.
2: Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
3: Vishal Opticals Midamaya Nirakil Kannadagalude Vipulamaya Shekaram Lotus Road Private Bus Standinu Samibam Pulaman Kottarakara
4: By the way nammal enda paranju unde
5: Buy 2 get 1 free undennu Jolly Silsila Navratri Special Sale il daily wear sarees churidar churidar materials kurta trendy tops midi stylish kids wear men's wear enniva Buy 2 get 1 offer il vaangam bed sheet gal buy 1 get 1 offer il Don't miss out
6: Jolly Silks the destination of silks Kollam Tiruvalla Kottayam Angamali

0: ഹലോ, എവിടെയാ?
1: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
0: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോകണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
0: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
0: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
0: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
4: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ഒരു സൽപുത്രൻ പിറന്നട പണ്ടേ. അങ്ങനെ ഒരു സൽപുത്രന്റെ ബർത്ത്ഡേ പറ്റിയാണ് നമ്മൾ പറഞ്ഞോണ്ടിരുന്നല്ലേ, നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗിലെ. യെസ്, ഹിഷാം അബ്ദുൾ വഹാബിന്റെ ബർത്ത്ഡേ ആണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അദ്ദേഹത്തിന്റെ കുറെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കരിയർ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ നമ്മളൊരു ചെറിയ ഗെയിം സെഗ്മെന്റ് ഇങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഞാൻ ലാസ്റ്റ് ഒരു ഓഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ഇത് ഏത് പാട്ടാണെന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ എനിക്ക് കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ്

യെസ്, പാച്ചുവും അത്ഭുത വിളക്കും എന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടായിരുന്നു. അപ്പം ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത് ഇജാമായിരുന്നു. ആൻഡ് നമുക്ക് റൈറ്റ് ആൻസേഴ്സ് കുറച്ച് പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നെഫ്സി, അതുപോലെ തന്നെ ഷെമി, സായുജ്യ, പിന്നെ നമുക്ക് ഷൈബി, അപർണ, സോജൻ, അനുജ, ഉണ്ണി, അക്ഷയ്, സഞ്ജന, ദിയ ദാസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് റൈറ്റ് ആൻസേഴ്സ് മെസ്സേജ് ആയിട്ട് വാട്സപ്പിൽ എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ റൈറ്റ് ആൻസേഴ്സ് അയച്ച എല്ലാവർക്കും നമ്മൾ കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു സംഗീത സംവിധായകനായിട്ടും സിംഗറായിട്ടും ആൻഡ് ലാസ്റ്റായിട്ട് ഒരു ക്യാമിയോ റോളിൽ ഒരു ആക്ടറായിട്ടും ഒക്കെ നമ്മൾ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ അംഗീകാരങ്ങളുടെ കാര്യമൊക്കെ നമ്മൾ പറയുവാണെങ്കിൽ 2021 മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഹൃദയം എന്ന പറയുന്ന ആ ഒരു സിനിമയിലൂടെ. പിന്നീട് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, മഴവിൽ മ്യൂസിക് അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ആൻഡ് മലയാളത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞ പിന്നെ നമ്മുടെ തെലുങ്കിലേക്ക് ഒക്കെ കാലെടുത്ത് വെച്ചപ്പോഴത്തേക്കും ഹായ് നന്ന, ഖുഷി എന്നീ സിനിമയ്ക്കൊക്കെ വേണ്ടിയിട്ട് സൈമ അവാർഡ്സ്, ഐ എഫ് എ അവാർഡ് അങ്ങനെ ഒരുപാട് അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് നേടിയെടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ പാട്ടിലൂടെയും ഈണങ്ങളിലൂടെയും ലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ കീഴടക്കിയിട്ടുണ്ടായിരുന്ന ഒരു പ്രിയ സംഗീത സംവിധായകരാണ്. അദ്ദേഹത്തിന് ആശ്രയ എഫ് എം ഫാമിലിയുടെ വക ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത് ഡേ വിഷസ് അറിയിക്കുകയാണ്. അപ്പം ഇനിയും ഇനിയും ഒരുപാട് വിജയങ്ങൾ നേടാനായിട്ട് കഴിയട്ടെ. നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും നമ്മുടെ എല്ലാ ഇമോഷൻസിനും കൂട്ടുപിടിക്കാൻ പറ്റുന്ന ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിന് സമ്മാനിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്രയ പ്രീമിയർ ലീഗിൽ നിന്ന് ഞാനും ടാറ്റാ ബൈ ബൈ പറയാണ്. ബാക്ക് ടു ബാക്ക് ആയിട്ട് നല്ല നല്ല പരിപാടികളൊക്കെ വരുന്നുണ്ട്. സോ വൺസ് അഗൈൻ എല്ലാവർക്കും ഗുഡ് ഈവനിംഗ് വിഷ്. ഇറ്റ്സ് മീ ആർജെ ലിക്കുട്ടി സൈനിങ് ഓഫ്.

0: നാട്ടാർക്കൊപ്പം.
1: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മിയന്നൂർ, കൊല്ലം. വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
3: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ൂ അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമതിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
6: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
7: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
6: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
7: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
6: ഏവർക്കും ദീപാവലി ആശംസകൾ.
8: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന കഥകൾ മലയാളത്തിൽ പലപ്പോഴായി എത്തിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സിനിമാക്കാരന്റെ ജീവിതം പ്രമേയമാക്കി സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്ന കഥയുമായാണ് റിനോയ് കല്ലൂരിന്റെ ഒരു റൊണാൾഡോ ചിത്രം എത്തിയത്. ഈ സിനിമയാണ് ഇന്ന് ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് ആർ ജെ ഏലിക്കുട്ടി.
1: നിന്നെ പറ്റി പറയേണ്ടി വരുമ്പോ എന്റെ ഡാഡി ഒരു ജോലിയും കൂലി ഇല്ലാത്തവൻ എന്നാ പറയാറ്.
2: ഈ സിനിമയുടെ പുറകെ നടക്കുന്നവരെ കൂലി ഇല്ലാത്തവരെന്ന് വിളിച്ചോ, പണിയില്ലാത്തവരെന്ന് വിളിക്കരുത്. നല്ല പണി എടുക്കുന്നുണ്ട്, നല്ല പണി കിട്ടണമുണ്ട്.
3: അതിൽ നിന്നും ഒരേ ഒരു ബെസ്റ്റ് ആര് കണ്ടെത്തും എന്നതാണ് ചോദ്യം.
4: സ്പോട്ട് എഡിറ്റിംഗ് ആ, എനിക്ക് വരാൻ പറ്റുന്നില്ല, ഇവിടെ 100,000 വർക്കുള്ളതാണ്.
5: 100,000 വർക്ക് തനിക്കോ? താൻ വരുന്നത് നല്ലല്ലേ.
0: സൂചിപ്പിക്കുന്നത് പോലെ സിനിമ സ്വപ്നം കാണുന്ന ചെറുപ്പക്കാരന്റെ കഥയാണ് ഈ സിനിമ പ്രേക്ഷകരോട് പറയുന്നത്. അയാളുടെ ജീവിതത്തിലേക്ക് പി കെ അരവിന്ദൻ എന്നൊരു ബിസിനസ്സുകാരൻ എത്തുന്നിടത്താണ് കഥ അതിന്റെ വഴിത്തിരിവിലെത്തുന്നത്.
6: അപ്പോ ലാസ്റ്റ് റൗണ്ടിൽ വന്നിരിക്കുന്ന ഷോർട്ട് ഫിലിംസ് അനൗൺസ് ചെയ്യുകയാണ്. നമ്പർ 1 സങ്കീർത്തനങ്ങൾ, ഡയറക്ടഡ് ബൈ അലക്സ് തറ്റയിൽ. Number 2, My Balcony, directed by Neeta Kumar. And number 3, Vasuri, directed by...
1: Hello?
2: കാര്യങ്ങളൊന്നും വിചാരിച്ചോല്ലേ? അല്ല, നമ്മളെ ഉൾപ്പെടെ 3 ഷോർട്ട് ഫിലിം സെലക്ട് ചെയ്തിട്ടുണ്ട്. ജൂറി ആയിട്ടാണെങ്കിൽ പരിചയമില്ലാതെ കുറെ പേരും. എന്ത് സംഭവിക്കുന്ന ഒരു പിടിയില്ല.
1: അതെന്തിപ്പോ അങ്ങനെ? സ്ക്രീനിംഗ് ആണോ ഇനി?
2: ആ, എനിക്കാണെങ്കിൽ ഉള്ളിൽ ഒരു തണുപ്പ്.
0: റൊണാൾഡോ എന്ന യുവാവിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു സിനിമ ചെയ്യുക എന്നത്. മനസ്സിലുള്ള കഥകൾ സിനിമയാക്കാനുള്ള മോഹവുമായി നടക്കുന്ന റൊണാൾഡോ ഹ്രസ്വ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് സിനിമയോടുള്ള തന്റെ അടങ്ങാത്ത ദാഹത്തിന് ശമനം വരുത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ പി കെ അരവിന്ദൻ എന്നൊരു ബിസിനസ്സുകാരൻ ദൈവരൂപത്തിൽ റൊണാൾഡോയെ തേടിയെത്തി. അരവിന്ദനുമായുള്ള സൗഹൃദം റൊണാൾഡോയുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമായി. റൊണാൾഡോ എന്ന കഥാപാത്രത്തിന്റെ സ്വപ്നത്തിനായുള്ള പോരാട്ടവും കുടുംബ ബന്ധങ്ങളിലും പ്രണയത്തിലും പെട്ടുഴലുന്ന നിസ്സഹായതയും ഇഴകലർന്ന സങ്കീർണതകളിലൂടെയാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത്.
7: അവള് വെറുത്തിട്ട് പോയിരുന്നല്ലോ, ഒരു ബൈ പറഞ്ഞിട്ട് പോയിരുന്നല്ലോ. ചിലപ്പോ എനിക്ക് ഇത്ര സങ്കടം ഉണ്ടാവില്ലായിരുന്നു. അവള് വെറുത്തിട്ട് പോകുമ്പോഴും ഒരു ബൈ പറഞ്ഞിട്ട് പോകുമ്പോഴും മിനിമം ഞാൻ ഒരു പേഴ്സണെങ്കിലും ആടാ. ഇപ്പൊ എന്താ, ഒരു സാധനം അവൾക്ക് വേണ്ടാന്ന് തോന്നിയപ്പോ ഇട്ടറിഞ്ഞിട്ട് പോയൊരു സാധനം.
1: എടാ, പക്ഷെ നിനക്കൊരു കാരണം അറിയാതിരിക്കോ?
7: അമേരിക്ക.
8: അമേരിക്ക?
7: എടാ, എനിക്ക് ഈ നാട്ടില് ജീവിച്ചു മരിക്കണമെന്നാണ്. പക്ഷെ അവൾക്ക് അങ്ങനെ ആയിരുന്നില്ല. എന്റെ അച്ഛനും അമ്മയൊക്കെ US കാരണം അവളും വിചാരിച്ചു എന്റെ ഫ്യൂച്ചർ അവിടെയായിരിക്കും.
0: സിനിമ സ്വപ്നം കാണുന്ന സാധാരണക്കാരനായ യുവാവിന്റെ നിസ്സഹായതയും പോരാട്ടവും പക്വതയാർന്ന പ്രകടനത്തിലൂടെ അശ്വിൻ ജോസ് മികവുറ്റതാക്കിയിട്ടുണ്ട് ഈ സിനിമയിൽ. മനസ്സ് കവരുന്ന ഒട്ടേറെ കഥാപാത്രങ്ങളിലൂടെ സിനിമാ ലോകത്തേക്ക് പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ഇന്ദ്രൻസ് ആണ് പി കെ അരവിന്ദൻ എന്ന ബിസിനസ്സുകാരനായി ഈ ഒരു ചിത്രത്തിൽ എത്തിയിരിക്കുന്നത്. ചൈതന്യ പ്രകാശാണ് ചിത്രത്തിൽ നായികാവേഷത്തിൽ എത്തിയിരിക്കുന്നത്. അശ്വിൻ ജോസിന്റെ അഭിനയത്തിന് മികച്ച പിന്തുണ തന്നെയാണ് ചൈതന്യ ഈ കഥാപാത്രത്തിലൂടെ നൽകിയിരിക്കുന്നത്. ഗരുഡൻ എന്ന ചിത്രത്തിന് ശേഷം ചൈതന്യ പ്രധാന വേഷത്തിൽ എത്തുന്ന സിനിമ എന്ന പ്രത്യേകതയും ഒരു റൊണാൾഡോ ചിത്രത്തിനുണ്ട്.
1: പറ്റിപ്പോയി പാപ്പ. ഹായ് ചൈതന്യ, ബി ജി, സാന്ദ്ര, എല്ലാവരോടുമായിട്ട് പറയാണ്, ഒരു അർജന്റ് കാര്യമാണ്. എല്ലാവരും ഒരു 8:30 ആകുമ്പോഴേക്കും ഞങ്ങളുടെ മുറിയിലേക്ക് വരണം. അപ്പോഴേക്കും സുനിധി മേനിക്കുമായിരിക്കും. എല്ലാവരും ഉറപ്പായിട്ടും വരണം. വെള്ളൊടുത്ത് ഹോളിഡേ ആഘോഷിക്കാൻ പോയിട്ട് എന്നെ ചതിക്കരുത്, അത്രയ്ക്ക് അർജന്റ് കാര്യമാണ്. അപ്പൊ ശരി, കാണാം. ഓക്കെ, ബൈ.

എന്ന കഥാപാത്രമായി മിഥുൻ എം ദാസന്റെ പ്രകടനം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. ലാൽ, അൽതാഫ് സലീം, ഹന്ന, അനീഷ് ജി മേനോൻ, മേഘനാഥൻ, പ്രമോദ് വെളിയനാട്, സുനിൽ സുഗത, കലാഭവൻ റഹ്മാൻ, തുഷാര പിള്ള, മാസ്റ്റർ ദർശൻ മണികണ്ഠൻ, റീന മരിയ, അർജുൻ ഗോപാൽ, വർഷ സൂസൻ, കുര്യൻ, സുപർണ തുടങ്ങി നിരവധി താരങ്ങളും ഈ ഒരു ചിത്രത്തിൽ എത്തിയിട്ടുണ്ട്.

ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറി സ്പോർട് കുടുംബശ്രീ യൂണിറ്റ്.

0: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ എഫ് എം 90 സ്റ്റേ ട്യൂൺഡ്.
1: കല്ലൂർ എന്ന പുതുമുഖ സംവിധായകന്റെ മേക്കിങ്ങിന് ഒരു പ്രത്യേക ശൈലിയുണ്ട്. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന പ്രമേയം ലൊക്കേഷനുകളിലെ സംഭവ വികാസങ്ങൾക്കപ്പുറം സിനിമയ്ക്കുള്ളിലേക്ക് തന്നെ പ്രേക്ഷകനെ കൂട്ടിക്കൊണ്ടുപോകുന്ന രീതിയിലാണ് ഒരു റൊണാൾഡോ ചിത്രത്തിന്റെ തിരക്കഥ രചന. ഈ സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിലൂടെ നമ്മൾ കേൾക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ക്ലാബ് ബോർഡ് വിത്ത് ആർ ജെ ഏലിക്കുട്ടി.
2: കുറച്ചു ദിവസമായിട്ട് എന്നും രാവിലെ എനിക്ക് ഇതൊക്കെയാ ജോലി. കൊഴിയുന്ന പൂക്കളോട് ചുമ്മാ വർത്തമാനം പറയും. അവരത് നന്നായി കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ പേര് നിക്കി, ശരിക്കുള്ള പേര് നിക്കോളാസ്. നല്ല പേരല്ലേ. എന്നിട്ടും ഇവിടെ അടുത്തുള്ള സ്കൂളിൽ എന്നെ ചേർത്തപ്പോ ആരും എന്നെ ആ പേര് വിളിച്ചില്ല.
3: വയ്യാത്ത കുട്ടി, അസുഖമുള്ള കൊച്ച്.
4: അയ്യോ പാവം.
1: സിനിമയിലെ കഥാപാത്രങ്ങളോടൊപ്പം പ്രേക്ഷകനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമയിൽ. മലയാള സിനിമയിൽ ഇതുവരെ കാണാതിരുന്ന പുതുമയുള്ള ഒരു പരീക്ഷണമാണ് ഈ ഒരു സിനിമ. യുവാക്കളോടൊപ്പം തന്നെ കുടുംബ പ്രേക്ഷകരെയും പിടിച്ചിരുത്തുന്ന ഹൃദ്യമായ കുടുംബ മുഹൂർത്തങ്ങളും കോർത്തിണക്കി തന്നെയാണ് ഈ ഒരു തിരക്കഥ രചിച്ചിരിക്കുന്നത്. തുടക്കത്തിലുള്ള ആ ഒരു ആകാംക്ഷ കഥയുടെ അന്ത്യം വരെ ചോരാതെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ പോരായ്മയായി പറയേണ്ടതാണ് കേട്ടോ. എന്നിരുന്നാലും എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്.
5: എന്ത്
6: കാര്യം? സ്വപ്നത്തിലും
7: നമ്മുടെ പടത്തിന്റെ ഹോർഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നായക നീയായിരുന്നു,
6: പക്ഷെ നായക ഞാനായിരുന്നില്ല. നായകനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ചിലപ്പം എനിക്ക് നിന്നെ
5: കിട്ടിയില്ലല്ലേ. നമുക്ക്
6: കിട്ടിയില്ല. കുറച്ചുകൂടി നല്ല ഡെപ്ത് ഉള്ള ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യണമായിരുന്നു. ഇതായിരുന്നില്ല എന്റെ മനസ്സിലുള്ള സിനിമ.
7: പറഞ്ഞിട്ടെന്താ?
6: നീ പോക്കോ, രക്ഷോട്ട് പോക്കോ.
5: ഫ്രസ്ട്രേഷൻ നോക്കുമ്പോ ഇത് പതിവ് ഉള്ളതാണല്ലോ.
6: ഫ്രസ്ട്രേഷൻ അല്ല, റിയലൈസേഷൻ ആണ്.
5: നീ വിഷമിക്കാതെ, എന്തായാലും എന്റെ പാഷൻ എന്ന് പറയുന്നത് ജോലിയും കൂലിയാണ്.
8: അപ്പോ എന്റെ ഹസ്ബൻഡ് ആയിട്ട് വരുമ്പോ
5: നീ സേഫാ. നിനക്ക് നിന്റെ പാഷൻ ധൈര്യമായിട്ട് നോക്കാം.
8: ഇനി വേണമെന്നുണ്ടേ പറ്റുന്നവർക്കുമല്ലോ ചെയ്.
5: സിനിമ അതിപ്പോ 30-ാമത്തെ വയസ്സിലോ 40-ാമത്തെ വയസ്സിലോ ചെയ്യാലോ.
6: അതുവരെ
5: ഞാൻ നിനക്ക് ചെലവര് തരും. എന്തയ്യേ, നീ സിനിമയുടെ പിന്നാലെ തന്നെ പോണം. കാരണം നിന്റെ മനസ്സ് അതിലാണ്.
1: PM ഉണ്ണികൃഷ്ണനാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നത്. ദീപക് രവിയുടെ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും ഈ സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സിനിമാ സ്വപ്നവുമായി നടക്കുന്ന ചെറുപ്പക്കാർക്ക് ഈ സിനിമ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് സമ്മാനിക്കുന്നത്. ലളിതമായ കഥ പറച്ചിലിന്റെ ഭംഗിയുള്ള ചിത്രം കാഴ്ചക്കാരന്റെ ഉള്ളിൽ ചെറിയൊരു നോവ് പടർത്താനും സാധ്യതയുണ്ട്. ഫീൽ ഗുഡ് സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന എല്ലാ ചേരുവകളും ഒത്തിണങ്ങിയ ഒരു സിനിമ തന്നെയാണ് ഒരു റൊണാൾഡോ ചിത്രം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ പ്രത്യേക യജ്ഞം ആരംഭിക്കും. പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകൻ പത്മശ്രീ ചെറുവയൽ രാമൻ അന്തരിച്ചു. അനുശോചിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കായി 53,428 കോടി രൂപയും അനുവദിച്ചു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചത്. 11 ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസ് നൽകാനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഭിന്നശേഷി പെൻഷൻ ജനനം മുതൽ ബാധകമാക്കിയതിനു പുറമെ പിഎം സാമാജിക് സഹായ യോജനയിൽ ഉൾപ്പെടുത്തിയതിനു വേണ്ട അംഗപരിമിതിയുടെ പരിധി 80%-ൽ നിന്ന് 40%-ശതമാനമായും കുറച്ചു. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ചു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ബില്ലിലുണ്ടെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ചർച്ചകൾക്കുശേഷം ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കയച്ചു. നികുതി അടയ്ക്കാതെ ഓടുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കുന്നതിനായി എല്ലാ താലൂക്കുകളിലും പ്രത്യേക കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിനുൾപ്പെടുത്തിയുള്ള 2026 കേരള മോട്ടോർ വാഹന നികുതി ഭേദഗതി ബിൽ ഗതാഗത മന്ത്രി സി പി ജോൺ സഭയിൽ അവതരിപ്പിച്ചു. നിയമസഭയിൽ തുടർച്ചയായ 3ാം ദിവസവും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പ്രതിസന്ധി വർദ്ധിക്കാൻ കാരണം സർക്കാരിന്റെ കഴിവുകേടാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ പരിശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതേസമയം നെടുമ്പാശ്ശേരി വാഹനാപകടത്തിൽ 3 പേർ മരിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല സബ്മിഷന് മറുപടിയായി പറഞ്ഞു. ജലാശയങ്ങളുടെ ആഴം കൂട്ടുന്ന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വേമ്പനാട് കായലിൽ നിന്ന് നീരൊഴുക്ക് കുറയുന്ന വിഷയം പരിഹരിക്കാൻ പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു.
0: സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി നിലവിലെ ഭവന പദ്ധതികൾ ഏകോപിപ്പിച്ച് സമഗ്രമായ പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. ധനസഹായം വർദ്ധിപ്പിക്കുന്ന കാര്യവും പരിഗണനയിലാണെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. വയനാട്ടിലെ പരമ്പരാഗത കർഷകൻ ചെറുവയൽ രാമൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. ഇന്ന് രാത്രിയോടെ ഭൌതിക ശരീരം വീട്ടിലെത്തിക്കും. നാളെ രാവിലെ 9 മുതൽ 12 വരെ കമ്മന നവോദയ എൽ പി സ്കൂളിൽ ഭൌതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. 2 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അന്യം നിന്നുപോകുമായിരുന്ന 50-ൽ അധികം നാടൻ വെൽത്തിനങ്ങളെ സ്വന്തം കൃഷിയിടത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്ന അദ്ദേഹത്തെ കേരളത്തിന്റെ ജീവിക്കുന്ന നെൽവിത്ത് ബാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. കാർഷിക രംഗത്തെ നിസ്വാർത്ഥ സേവനങ്ങളെ മാനിച്ച് 2023-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേരള സർക്കാരിന്റെ കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരത്തിനും അർഹനായിട്ടുണ്ട്. ചെറുവയൽ രാമന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചനം രേഖപ്പെടുത്തി. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർവോത്സവം സാംസ്കാരിക സമ്മേളനം മറ്റന്നാൾ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് പി ആർ രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മറ്റന്നാൾ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നാളെ വൈകുന്നേരം ഗതാഗത നിയന്ത്രണത്തിന്റെ റിഹേഴ്സൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് നൂതനാശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും സംസ്കാരം വളർത്തുന്നതിന് 2016 നീതി ആയോഗ് ആരംഭിച്ച അടൽ ഇന്നവേഷൻ മിഷനെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കുട്ടികളിൽ ശാസ്ത്രബോധവും സർഗാത്മകതയും വളർത്തിയെടുക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ഇന്നവേഷൻ മിഷൻ. നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. വൈദ്യുതി കണക്ഷന്റെ നിരക്കുകളിൽ 90% വരെ കുറവ് വരുത്തിക്കൊണ്ട് പെർ KVA നിരക്കുകൾ പ്രകാരമുള്ള പുതിയ കോസ്റ്റ് ഡേറ്റ നിലവിൽ വന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ സെപ്റ്റംബറിലെ ഉത്തരവ് പ്രകാരമാണ് KSEB ഉപഭോക്താക്കളുടെ വൈദ്യുതി കണക്ഷൻ നിരക്കുകൾ പുതുക്കി നിശ്ചയിച്ചത്. ഈ മാസം 12 മുതൽ പണമടയ്ക്കുന്നവർക്ക് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ശബരിമല പൂങ്കാവനത്തിലെ നിർദ്ധരനായ 20 കുടുംബങ്ങൾക്ക് സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകുകയാണ് സാമൂഹ്യ പ്രവർത്തകയും കേന്ദ്ര നാരീശക്തി പുരസ്കാര ജേതാവുമായ സുനിൽ ടീച്ചർ. പത്തനംതിട്ടയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി ശ്രീജിഎസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: റാന്നി ളാഹ നിലയ്ക്കൽ റോഡിന് സമീപമുള്ള വനമേഖലയിൽ മഞ്ഞത്തോടൂരിലെ ആദിവാസി വിഭാഗമായ 20 കുടുംബങ്ങൾക്കായുള്ള വീടുകളുടെ നിർമ്മാണമാണ് സുനിൽ ടീച്ചറുടെ നേതൃത്വത്തിൽ വേഗത്തിൽ പുരോഗമിക്കുന്നത്. ഒരു വർഷത്തിനിടെ 3 വീടുകളുടെ പണി പൂർത്തിയാക്കി താക്കോൽ നൽകി. വനത്തിനുള്ളിൽ പട്ടയഭൂമിയിൽ 2 നിലകളിലായി 3 മുറികളും ശുചിമുറിയും വരാന്തയും അടങ്ങിയ പരിസ്ഥിതി സൌഹൃദ മാതൃകാ ഭവനങ്ങളാണ് നിർമ്മിച്ചു വരുന്നത്. വനപ്രദേശത്തെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്.
0: സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റന്നാൾ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല തൂവൽ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സഞ്ചാരികൾ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കലക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വെള്ളച്ചാട്ടത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ പര്യാപ്തമല്ലാത്തതിനാൽ പൊതുജനങ്ങളുടെ പ്രവേശനം പൂർണ്ണമായും നിരോധിക്കണമെന്ന ഉടുമ്പൻചോല തഹസീൽദാരുടെ റിപ്പോർട്ട് കണക്കിലെടുത്താണ് നടപടി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. ഒരു മാസം നീണ്ടുനിന്ന ഹിന്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ നടന്നു. NCC കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് റിട്ടയർഡ് ഡയറക്ടർ കേണൽ PT രാജീവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ മത്സരങ്ങളുടെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവിയും ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോ AG ബൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർത്താവിഭാഗം മേധാവി ലെമിജി നായർ, പ്രോഗ്രാം മേധാവി PA ബിജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ കാറിടിച്ച് 3 പേർ കൊല്ലപ്പെട്ട കേസിലെ പ്രതി സുഹൈൽ സജീവ്, കാറിൽ കൂടെയുണ്ടായിരുന്ന നിനവ്, ജോയൽ അമീൻ എന്നിവരെ നെടുമ്പാശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ എറണാകുളം റൂറൽ SPയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. തിരുവനന്തപുരം പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെയുള്ള നവരാത്രി മണ്ഡപത്തിലും കുമാരസ്വാമിയെ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് കുടിയിരുത്തിയിരിക്കുന്നത്. ശബരിമലയിൽ അരവണ നിർമ്മാണം ആരംഭിച്ചു. അരവണ നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കഴിഞ്ഞ ഒരു മാസക്കാലമായി നിർമ്മാണ പ്രവൃത്തികൾ നടത്തിവരികയായിരുന്നു. ഇന്ന് രാവിലെ മുതലാണ് അരവണ നിർമ്മാണം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ പ്രത്യേക യജ്ഞം ആരംഭിക്കും. പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകൻ പത്മശ്രീ ചെറുവയൽ രാമൻ അന്തരിച്ചു. അനുശോചിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Blackboard.
1: ചിത്രങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത മലയാളത്തിൽ സിനിമയ്ക്കുള്ളിലെ സിനിമയും വിവിധ ഭാഷകളിലായി നാം കണ്ട ഒരു ജോണ്ട തന്നെയാണ്. എന്നാൽ ഇത് രണ്ടും കോർത്തിണക്കി വെള്ളിത്തിരയിൽ എത്തിച്ച പ്രേക്ഷക പ്രീതി നേടിയ സിനിമ ഒരു റൊണാൾഡോ ചിത്രത്തെ കുറിച്ചാണ് ക്ലാബ് ബോർഡിലൂടെ നമ്മൾ കേൾക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ക്ലാബ് ബോർഡ് വിത്ത് ആർ ജെ ഏലിക്കുട്ടി.
2: അങ്ങനെ ആ റിസൾട്ട് ഇപ്പോ എന്റെ കയ്യിൽ വന്നിരിക്കുകയാണ്. എന്റെ ആദ്യ സിനിമയ്ക്ക് ഒരു നല്ല ഡയറക്ടർ, ഈ ഒരു പേര് കണ്ടെത്താൻ ഞാൻ അനുഭവിച്ച ആകാംക്ഷയും അധ്വാനവും ചെറുതല്ല കേട്ടോ. ഐ പ്രൗഡ്ലി അനൗൺസ് ദ വിന്നർ. ഒരു പേര്, ഒറ്റ പേര്, ചിത്രം മൈ ബാൽക്കണി. സംവിധാനം നീതാകുമാർ.

0: റൊണാൾഡോ എന്ന ഒരു യുവ ഫിലിം മേക്കറുടെ ജീവിതത്തിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞുവല്ലോ. ഒരു ഫീച്ചർ സിനിമ ഒരുക്കുക എന്ന സ്വപ്നത്തിന് പിന്നാലെയുള്ള യാത്രയിലാണ് ഒട്ടേറെ ഹ്രസ്വചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള റൊണാൾഡോ. സ്നേഹം, സൗഹൃദം, പ്രതികാരം, കുടുംബ ബന്ധങ്ങൾ, മാനുഷിക വികാരങ്ങൾ തുടങ്ങി ഒട്ടേറെ തലങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നുപോകുന്നത്. സിനിമയ്ക്കുള്ളിലെ സിനിമയെന്ന് കേൾക്കുമ്പോൾ പൊതുവെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ചിത്രം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടക്കുന്ന സംഭവ വികാസങ്ങളായിരിക്കും. സംവിധായകനും മറ്റണിയറ പ്രവർത്തകരും താരങ്ങളുടെ അതിവേഷങ്ങളുമെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെ ആ പദവിൽ നിന്ന് ഒന്ന് മാറ്റിപ്പിടിച്ചിട്ടുണ്ട്.
1: അല്ലടാ ടോമി, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നീ പെട്ടെന്ന് റിക്കവർ ആയില്ലേ? നിന്റെ സങ്കടങ്ങളെല്ലാം മാറിയില്ലേ? നീ എല്ലാം മറന്ന് ഓക്കെ ആയില്ലേ?
2: ഞാൻ ഓക്കെ അല്ല മനോജേ, ഓക്കെ അല്ല.
0: സിനിമയ്ക്കുള്ളിലെ സിനിമയിലേക്ക് പ്രേക്ഷകരെ നേരിട്ട് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഈ ഒരു സിനിമ. അതുവഴി റൊണാൾഡോ എന്ന നായക കഥാപാത്രം സൃഷ്ടിക്കുന്ന സിനിമ കാണാൻ പ്രേക്ഷകരെ ക്ഷണിക്കുകയും ചെയ്യുന്ന മേക്കിംഗ് ശൈലിയാണ് സംവിധായകൻ ഈ ഒരു സിനിമയിൽ സ്വീകരിച്ചിട്ടുള്ളത്. ആ സിനിമയിലെ കഥാപാത്രങ്ങളിലൂടെയാണ് പിന്നീട് ഈ സിനിമ മുന്നോട്ട് പോകുന്നതും. ഇതങ്ങനെ മലയാളത്തിൽ അധികം ആരും ചെയ്തിട്ടില്ലാത്ത ഒരു പരീക്ഷണമാണെന്നും നമുക്ക് പറയാൻ സാധിക്കും.
2: വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് പ്രണയിക്കാൻ ഞാനുണ്ടായിരുന്നു, പിന്നീട് വിവാഹം ചെയ്യാൻ ജോബി ഉണ്ടായിരുന്നു. ഒടുവിൽ ഒരു കുഞ്ഞിനെ സ്വീകരിക്കുന്ന കാര്യം വന്നപ്പോൾ നീ മറ്റൊരാളെ തേടുന്നു എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ പാപിയായത്. വേറൊന്നിനുമല്ല ലജന, നിന്റെ ജീവിതത്തിലെ ആ മറ്റൊരാൾ

ഒരു സിനിമ കാണുമ്പോൾ അതിന്റെ മേക്കിങ്ങും പാട്ടുകളും മാത്രമല്ല, തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രേക്ഷകരും നിരൂപകരും അതിനെ എങ്ങനെ സ്വീകരിച്ചു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായി എല്ലാവരും പറഞ്ഞത് അതിന്റെ വളരെ ഫ്രഷ് ആയ കൺസെപ്റ്റ് തന്നെയാണ്. എന്നാൽ മറുവശത്ത് ചില നെഗറ്റീവ് റിവ്യൂസും ഈ ഒരു സിനിമയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മെറ്റാഫിലിം ഘടനയും സിനിമയോടുള്ള പാഷനും ഒക്കെ വളരെ കൗതുകകരമായ രീതിയിലാണ് തുടക്കത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അശ്വിൻ ജോസിന്റെയും ഇന്ദ്രൻസിന്റെയും മികച്ച പ്രകടനവും ദീപക് രവിയുടെ സംഗീതവും ചിത്രത്തിന് നല്ലൊരു എനർജി നൽകുന്നുണ്ട്. ആദ്യ പകുതി കുറച്ചുകൂടി ഇഴഞ്ഞു നീങ്ങിയതായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് അനുഭവപ്പെടാനായിട്ടുള്ള ചാൻസുകളുണ്ട് കേട്ടോ. തിരക്കഥയുടെ ചില ഭാഗങ്ങൾ അത്രയധികം വർക്ക്ഔട്ട് ആയില്ല എന്നും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രതികാര കഥയിലെ ചില ഡാർക്കായ മുഹൂർത്തങ്ങൾ ചിത്രത്തിന്റെ ആദ്യമുണ്ടായിരുന്ന ട്രാക്കിനെ ചെറുതായിട്ട് ബാധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിലെ സിനിമയോടുള്ള അഭിനിവേശം പറയുന്ന ഒരേ സമയം പ്രശംസയും ഒപ്പം ചില വിമർശനങ്ങളും ഏറ്റുവാങ്ങിയ ഒരു പരീക്ഷണ ചിത്രം തന്നെയായിരുന്നു ഒരു റൊണാൾഡോ ചിത്രം. ഈ ഒരു സിനിമയെ കുറിച്ചായിരുന്നു ഇന്നത്തെ ക്ലബ് ബോർഡിലൂടെ കേട്ടത്. മലയാള സിനിമ നമുക്ക് സമ്മാനിച്ച മനോഹരമായിട്ടുള്ള സിനിമകളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ചിൽഡ്രൻ ഇറ്റ്സ് മീ ആഴ്ചയിലെ കുട്ടി സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലോക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലോക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: Take a break.
1: Hey, hello, very good evening and welcome to Take a Break with me, RG Sultana. അങ്ങനെ ഇതാ വീണ്ടും അതിമനോഹരമായിട്ടുള്ള ഒരു ബുധനാഴ്ച ദിവസം കൂടി വന്ന് തീരുകയാണ്. യെസ്, പതിവുപോലെ തന്നെ നമ്മുടെ ടേക്ക് എ ബ്രേക്കിന്റെ ടൈം ആയിരിക്കുകയാണ്. സോ ഇനി കുറച്ച് നേരത്തേക്ക് കുറെ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടറിയാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ വീണ്ടും മെൻഷൻ ചെയ്യുകയാണ്, കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറെ ഫ്രൂട്ട്സ് ഐറ്റം ഉണ്ട്. അതിൽ പെടുന്ന രണ്ടെണ്ണമാണ് ഒന്ന് ആപ്പിളും ഒന്ന് ഏത്തപ്പഴവും. ആക്ച്വലി ഇത് തമ്മിൽ ഭയങ്കര പോരാട്ടമാണ് കേട്ടോ. ദിവസവും കഴിക്കാൻ ഏതാണ് കൂടുതൽ നല്ലത് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ദാ ഇതൊന്ന് കേട്ടോ. പഴമോ അതോ ആപ്പിളോ, ദിവസവും കഴിക്കാൻ ഏതാണ് കൂടുതൽ നല്ലത്? പണ്ട് മുതൽക്കേ വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുത്തു വരുന്ന ഒരു ഭക്ഷണമാണ് വാഴപ്പഴം. പറമ്പിൽ എളുപ്പത്തിൽ വിളയിച്ചെടുക്കാം, ഏത് സീസണിലും കടയിൽ കിട്ടും എന്നതൊക്കെ പഴത്തിന്റെ ഒരു മേന്മയാണ് കേട്ടോ. അതേപോലെ തന്നെ ആരോഗ്യ ഗുണങ്ങൾക്ക് പേര് കേട്ട ഒന്നാണ് ആപ്പിളും. ഇവയിൽ ഏതാണ് കൂടുതൽ നല്ലതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ആപ്പിളിന്റെ കാര്യത്തിലൊക്കെ വരികയാണെങ്കിൽ ആപ്പിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആപ്പിൾ എ ഡേ എന്ന് പഴയ ഇംഗ്ലീഷ് ചൊല്ല് ഓർമ്മ വരും. സംഗതി 100% സത്യമാണ്. ഒരു ഇടത്തരം ആപ്പിളിൽ ഏകദേശം 94 കാലറിയും ധാരാളം ഫൈബറും അടങ്ങിയിട്ടുണ്ട്. കൂടെ വിറ്റാമിൻ സിയും പൊട്ടാസ്യവും ആവശ്യത്തിലേറെയുണ്ട്. ആപ്പിൾ പതിവാക്കുന്നത് ഹൃദ്രോഗം, ആസ്മ, പ്രമേഹം പോലെയുള്ള അസുഖങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ വരെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതിലുള്ള പെക്റ്റിൻ എന്ന ഘടകം കുടലിലെ നല്ല ബാക്ടീരിയകളെ വളർത്തി ദഹന പ്രക്രിയ എളുപ്പമാക്കും. കലോറി വളരെ കുറവായതുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി തിരഞ്ഞെടുക്കാവുന്ന മികച്ച ഒരു ലഘു ഭക്ഷണം കൂടിയാണ് ആപ്പിൾ. ഇനി ഏത്തപ്പഴത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 100 ഗ്രാം ഏത്തപ്പഴത്തിൽ 89 കാലറിയും ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായ പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട്. വല്ലാത്ത ക്ഷീണം തോന്നുമ്പോൾ പെട്ടെന്നൊരു ഉന്മേഷം കിട്ടാൻ ഇതിലും മികച്ചൊരു പഴമില്ല. ഇതിലുള്ള വിറ്റാമിൻ B6 തലച്ചോറിന്റെ ആരോഗ്യത്തിനും മികച്ച മൂഡ് നിലനിർത്താനും സഹായിക്കും. ആന്റി ഓക്സിഡന്റുകൾ ധാരാളമുള്ളതുകൊണ്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തടയാനും കോശങ്ങൾക്ക് സംരക്ഷണം നൽകാനും ഏത്തപ്പഴം മിടുക്കനാണ്. വ്യായാമത്തിന് മുൻപും പ്രഭാത ഭക്ഷണത്തിലുമൊക്കെ ഇത് ഉൾപ്പെടുത്തുന്നത് ദിവസവും മുഴുവൻ എനർജി നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒന്നിനൊന്ന് മെച്ചമാണെന്ന് കാണാം. ദഹനം എളുപ്പമാക്കാനും അസുഖങ്ങളെ തടയാനും ശരീരഭാരം കുറയ്ക്കാനും ആപ്പിളാണ് മുന്നിൽ നിൽക്കുന്നത്. ജലാംശം കൂടുതലുള്ളതുകൊണ്ട് വല്ലാത്തൊരു ഫ്രഷ്നെസ് നൽകാനും ആപ്പിളിന് സാധിക്കും. എന്നാൽ സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവർക്കും പെട്ടെന്ന് എനർജി വേണ്ടവർക്കും ഏത്തപ്പഴമാണ് കൂടുതൽ അനുയോജ്യം. ചുരുക്കി പറഞ്ഞാൽ ശരീരത്തിന്റെ ആവശ്യം എന്താണോ അതിനനുസരിച്ചാണ് ഏത് പഴം വേണമെന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ആപ്പിളിന്റെയും വാഴപ്പഴത്തിന്റെയും സവിശേഷതകൾ നമ്മൾ എന്തായാലും കേട്ടല്ലോ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ട.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഡിസ്ചാർജായി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
2: അതിനല്ലേ റാഫ രോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്ററാണിത്.
3: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജി സുൽത്താന. നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, രാത്രി ഫ്രിഡ്ജ് ഓഫ് ചെയ്താൽ കറണ്ട് ബില്ല് കുറയുമോ? എന്നാല് ഈ അബദ്ധം ഇനി ചെയ്യരുത്. ഏതാണെന്നല്ലേ കേൾക്കാം ടേക്ക് എ ബ്രേക്കിലൂടെ. നമ്മുടെ വീടുകളിൽ 24 മണിക്കൂറും യാതൊരു വിശ്രമവും ഇല്ലാതെ ജോലി ചെയ്യുന്ന ഒരേ ഒരു ഉപകരണമേ കാണൂ, അതാണ് ഫ്രിഡ്ജ്. കറണ്ട് ബില്ല് കുറയ്ക്കാനും പകലെല്ലാം ഓടിത്തളർന്ന് ഫ്രിഡ്ജിനെ രാത്രിയിൽ ഒന്ന് റെസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയും ഇത് ഓഫ് ചെയ്തിടുന്നവരാണ് നമ്മളിൽ പലരും. ആഴ്ചയിൽ ഒരിക്കൽ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടണം എന്ന് ഉപദേശിക്കുന്നവരും നമുക്കിടയിലുണ്ട്. എന്നാൽ ശരിക്കും ഇങ്ങനെ ചെയ്യുന്നത് വഴി വൈദ്യുതി ലാഭിക്കാൻ കഴിയുമോ, അതോ ഫ്രിഡ്ജിനും അതിലിരിക്കുന്ന ഭക്ഷണത്തിനും ഇത് വലിയ ദോഷം ചെയ്യുമോ എന്നൊന്ന് കേട്ടു നോക്കാം. ഇന്ത്യയിലെ സാധാരണ വീടുകളിലെ സിംഗിൾ ഡോർ ഫ്രിഡ്ജുകൾക്ക് മാസത്തിൽ കേവലം 10 മുതൽ 25 യൂണിറ്റ് വരെ വൈദ്യുതി മാത്രമേ ആവശ്യമുള്ളൂ. രാത്രി ഫ്രിഡ്ജ് ഓഫ് ചെയ്താൽ ഉള്ളിലെ താപനില പതിയെ കൂടും. പകൽ ഇത് വീണ്ടും ഓൺ ചെയ്യുമ്പോൾ ആ നഷ്ടപ്പെട്ട തണുപ്പ് തിരികെ കൊണ്ടുവരാൻ കംപ്രസറിന് ഇരട്ടി പണിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വൈദ്യുതി ലാഭിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, തുടർച്ചയായി പ്രവർത്തിക്കാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന കംപ്രസർ ഇടയ്ക്കിടെ ഓഫ് ചെയ്യുന്നത് അതിന് വലിയൊരു ആയാസം നൽകുകയും ചെയ്യും. ഇത് കംപ്രസർ പെട്ടെന്ന് തകരാറിലാകാനും വലിയ അറ്റകുറ്റപ്പണികൾക്കും കാരണമാകും. ഇനി എപ്പോഴൊക്കെ ഫ്രിഡ്ജ് ഓഫ് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ, വർഷത്തിൽ എല്ലാ ദിവസവും ഫ്രിഡ്ജ് ഓൺ ചെയ്തിരണം എന്നല്ല ഇതിനർത്ഥം. വർഷത്തിൽ 1-2 തവണ ഫ്രിഡ്ജ് പൂർണ്ണമായും വൃത്തിയാക്കാനും ഡീഫ്രോസ്റ്റ് ചെയ്യാനുമായി കുറച്ച് മണിക്കൂറുകൾ ഓഫ് ചെയ്തിടാം. അതുപോലെ 2 ആഴ്ചയോ 1 മാസമോ ഒക്കെ വീട് പൂട്ടി എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ഉള്ളിലെ ഭക്ഷണ സാധനങ്ങൾ എല്ലാം എടുത്തു മാറ്റിയ ശേഷം ഓഫ് ചെയ്യുന്നതാണ് സുരക്ഷിതം. ഫ്രിഡ്ജിന് എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ വന്നാലും നന്നാക്കുന്നത് വരെ ഓഫ് ചെയ്യാം. ഇതൊഴിച്ചാൽ വെറുതെ കറണ്ട് ലാഭിക്കാമെന്ന് കരുതി ഇനി ഫ്രിഡ്ജ് ഓഫ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. കറണ്ട് ബില്ല് വല്ലാതെ കൂടുതലാണെങ്കിൽ 8-10 വർഷം പഴക്കമുള്ള ഫ്രിഡ്ജ് മാറ്റി 5-സ്റ്റാർ റേറ്റിംഗ് ഉള്ള പുതിയത് വാങ്ങുന്നത് 30 മുതൽ 40% വരെ വൈദ്യുതി ലാഭിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി എന്നിട്ടും കറണ്ട് ബില്ല് കൂടുകയാണെങ്കിൽ ലാഭിക്കാൻ കുറച്ച് ടിപ്സ് ഉണ്ട്. നമ്മുടെ ഫ്രിഡ്ജ് ഓഫ് ചെയ്യാതെ തന്നെ കറണ്ട് ബില്ല് കുറയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഡോറിലെ റബ്ബർ ഗ്യാസ്കറ്റിനിടയിൽ ഒരു പേപ്പർ വെച്ച് അടച്ച ശേഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുക. അത് എളുപ്പത്തിൽ ഊരിപ്പോരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ലൂസായാണെങ്കിൽ അതിലൂടെ ചൂട് വായു ഉള്ളിൽ കയറുകയും കറണ്ട് ബില്ല് 10 മുതൽ 15% വരെ കൂടുകയും ചെയ്യും. അതുപോലെ ഫ്രിഡ്ജ് വയ്ക്കുമ്പോൾ ഗ്യാസ് അടുപ്പിന്റെ അടുത്തോ നേരിട്ട് വെയിലടിക്കുന്ന സ്ഥലത്തോ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പുറത്തെ ചൂട് കൂടിയാൽ കംപ്രസറിന് കൂടുതൽ പണിയെടുക്കേണ്ടി വരും. ചൂടുള്ള ഭക്ഷണ സാധനങ്ങൾ തണുത്ത ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കുക. ഫ്രിഡ്ജിലെ താപനില എപ്പോഴും 3 അല്ലെങ്കിൽ 4 ഡിഗ്രിയിലും ഫ്രീസറിലേത് -18 ഡിഗ്രിയിലും സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ലാസ്റ്റ് ആയിട്ട്, ഓരോ 6 മാസം കൂടുമ്പോഴും ഫ്രിഡ്ജിന്റെ പിന്നിലെ കണ്ടൻസർ കോയിലുകളിലെ പൊടി തുടച്ചു മാറ്റുന്നത് ഫ്രിഡ്ജിന്റെ കാര്യക്ഷമത 10% വരെ വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: Take a break.
1: Once again, we are back on Take a Break with me, RG Sultana. നമ്മളൊക്കെ ഉണ്ടല്ലോ ഈ ഹെൽത്തി ആവണം എന്ന് എപ്പോഴും തീരുമാനിക്കാറുണ്ട്. ഇഫ് അങ്ങനെ ഒന്ന് തീരുമാനിച്ചാൽ പിറ്റേ ദിവസം തന്നെ സൂപ്പർ മാർക്കറ്റിലോട്ട് ധാങ്ങ് പോവുക, എന്നിട്ട് കുറച്ചധികം നട്ട്സ് ഒക്കെ വാങ്ങി കൂട്ടാറുണ്ട്. എന്നാൽ ഈ നട്ട്സിൽ ആർക്കും പൊതുവെ അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഒരു ഐറ്റമാണ് വാൾനട്ട്. കാരണം ഇതിനങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ടേസ്റ്റ് ഒന്നുമില്ല. എന്നാൽ ഈ വാൾനട്ട് കുതിർത്ത് കഴിക്കണോ അതോ അല്ലാതെ കഴിക്കണോ, തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഏതാണ് നല്ലത് എന്നൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടല്ലേ. എങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ ദാ ഇപ്പോഴത്തെ ഈ ഒരു ടേക്ക് എ ബ്രേക്കിലൂടെ മാറ്റാം. തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വാൾനട്ട് രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിക്കുന്നത് ശീലമാക്കിയവരാണ് നമ്മളിൽ പലരും. കുതിർത്ത വാൾനട്ടിന് പോഷക ഗുണം കൂടുതലാണെന്നും ഇത് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ ഏറെ നല്ലതാണെന്നുമാണ് പൊതുവെയുള്ളൊരു ധാരണ. പലരും ഇത് കണ്ണുമടച്ച് വിശ്വസിക്കാറുമുണ്ട്. എന്നാൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും ശാസ്ത്രീയ സത്യമുണ്ടോ? തലച്ചോറിന്റെ ആരോഗ്യത്തിന് യഥാർത്ഥത്തിൽ കുതിർത്ത വാൾനട്ട് ആണോ അതോ അല്ലാത്ത വാൾനട്ട് ആണോ നല്ലത്? കുതിർത്തതും അല്ലാത്തതുമായ വാൾനട്ടുകൾ തലച്ചോറിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഒരുപോലെ സഹായകമാണ്. കാരണം ഇവയിൽ ALA, ഒമേഗ3 ഫാറ്റി ആസിഡുകൾ, ആന്റി ഓക്സിഡന്റ്സ്, വൈറ്റമിൻ ഇ, പോളിഫെനോളുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം തലച്ചോറിനും ഹൃദയത്തിനും ഒരുപോലെ ഗുണകരമാണ്. എന്നാൽ പൊതുവായ ധാരണയനുസരിച്ച് കുതിർത്ത വാൾനട്ടിന് പോഷക ഗുണം കൂടുതലാണോ? വിദഗ്ധ അഭിപ്രായത്തിൽ രാത്രി മുഴുവൻ കുതിർത്ത് വയ്ക്കുന്ന വാൾനട്ട് മൃദുവാകുന്നു എന്നതൊഴിച്ചാൽ തലച്ചോറിന്റെ ആരോഗ്യത്തിന് കുതിർത്ത വാൾനട്ട് കൊണ്ട് അധിക ഗുണങ്ങൾ ഉണ്ടെന്നതിന് കാര്യമായ തെളിവുകളില്ല. മാത്രമല്ല കുതിർത്ത് വയ്ക്കുമ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന ചില പോഷകങ്ങൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. വാൾനട്ട് തലച്ചോറിന് ഗുണകരമാകുന്നത് കുതിർക്കുന്ന പ്രക്രിയ കൊണ്ടല്ല, മറിച്ച് അതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാൾനട്ടിനെ ബ്രെയിൻ സ്നാക്ക് ആയിട്ട് കാണാറുണ്ട്. നമ്മുടെ ഈ ഒരു ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും കോൺസെൻട്രേഷൻ മെച്ചപ്പെടുത്താനും വാൾനട്ട് സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കുട്ടികളിൽ നിന്ന് മുതിർന്നവർ വരെ എല്ലാവർക്കും ഇത് നല്ലൊരു ഹെൽത്തി സ്നാക്ക് ആണ്. വണ്ണം നിയന്ത്രിക്കാൻ സഹായിക്കും. വാൾനട്ടിൽ ഹെൽത്തി ഫാറ്റും ഫൈബറും ഉള്ളതിനാൽ ഏറെ നേരം വിശപ്പില്ലാതെ ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് അനാവശ്യ സ്നാക്കിംഗ് കുറയ്ക്കാനും വണ്ണം നിയന്ത്രിക്കാനും ഇത് സഹായകരമാണ്. കൂടാതെ ആന്റി ഓക്സിഡന്റ്സും വൈറ്റമിൻ ഇയും അടങ്ങിയതിനാൽ ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താനും മുടിക്ക് കരുത്ത് നൽകാനും വാൾനട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാൾനട്ടിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ആദ്യത്തേത് പറയാനാണെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കും. പതിവായി വാൾനട്ട് കഴിക്കുന്നത് ആകെ കൊളസ്ട്രോൾ 3% വരെയും ചീത്ത കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡുകളും 5% വരെയും കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹൃദ്രോഗം തടയാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെറോസ്ക്ലോസിസ് പ്രതിരോധത്തിനും ഈ ഒരു വാൾനട്ട് കഴിക്കുന്നത് വളരെ ഒരു ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് വീക്കം കുറയ്ക്കുന്നു. യെസ് ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന വീക്കങ്ങളും ക്യാൻസർ ഉൾപ്പെടെയുള്ള വിട്ടുമാറാത്ത രോഗങ്ങളും പ്രതിരോധിക്കാൻ വാൾനട്ടിലെ പോഷകങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: Everybody, this is a song which is gonna be a massive hit of the year. Thank you.
3: മനുഷ്യൻ തന്നോളവച്ച് മേലം കെട്ടി അറക്കമുക്കൽ നാക്കമുക്കൽ നാക്കമുക്കൽ മാടിച്ച് തന്നോളവച്ച് മേലം കെട്ടി അറക്ക

0: നഖ്മുക് ആശ്രയ FM90 നാടിനൊപ്പം നാടാർക്കൊപ്പം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെയുണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
4: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജി സുൽത്താന. നമ്മളൊക്കെ വാഴപ്പഴ പ്രേമികളാണ്, അത് പ്രത്യേകിച്ചും ഒരുപാട് ഒരുപാട് സ്നാക്സ് ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. പ്രത്യേകിച്ച് വാഴക്കാപ്പം, അങ്ങനെ അങ്ങനെ ലിസ്റ്റ് എടുക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്നാൽ നമ്മുടെ ഈ ഒരു വാഴപ്പഴത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, രാവിലെയാണോ അതോ വർക്കൗട്ടിന് മുൻപാണോ അതോ രാത്രിയിലാണോ ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ വാഴപ്പഴം കഴിക്കേണ്ടത്? ഇതിന് ശരിക്കും പറഞ്ഞാല് കൃത്യമായി ായിട്ടുള്ള ടൈമിംഗ് ഉണ്ടോ? അങ്ങനെ കുറേ കുറേ ഡൗട്ട്സ് ഉണ്ടായിരിക്കും അല്ലേ. എന്നാൽ ഇതെല്ലാം നമുക്ക് ഇപ്പോ ക്ലിയർ ചെയ്യാം. യെസ്, എപ്പോഴും എളുപ്പത്തിൽ ലഭ്യമാകുന്നതും പോഷക ഗുണങ്ങൾ ധാരാളം അടങ്ങിയതുമായിട്ടുള്ള ഒരു ഫ്രൂട്ട് ഐറ്റമാണ് വാഴപ്പഴം. വാഴപ്പഴം ഏത് സമയത്ത് കഴിച്ചാലാണ് ഗുണങ്ങൾ കൂടുതൽ ലഭിക്കുക എന്നതിനെ കുറിച്ച് ചർച്ചകൾ സാധാരണയാണ്. പഠനങ്ങൾ പറയുന്നത് രാവിലെ വർക്കൗട്ടിന് മുൻപ് അല്ലെങ്കിൽ വൈകുന്നേരം ഈ ഓരോ ടൈമിലും പഴം കഴിക്കുന്നത് ഓരോ വ്യക്തിയുടെ ദഹനത്തെയും ആരോഗ്യ ലക്ഷ്യങ്ങളെയും ഓരോ ദിവസവും ആവശ്യമായ ഭക്ഷണത്തെയും ആശ്രയിച്ചിരിക്കും എന്നാണ്. പ്രത്യേകിച്ച് ഒരു ടൈം എല്ലാവർക്കുമായി നിർദ്ദേശിക്കാനാവില്ല എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. വാഴപ്പഴം കഴിക്കേണ്ടതിനെ സമയം എങ്ങനെ ബാധിക്കുന്നു എന്നും എന്തൊക്കെ ആരോഗ്യ മുൻകരുതലുകൾ എടുക്കണമെന്നും അറിയാം. ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് വാഴപ്പഴത്തിൽ ധാരാളമായിട്ടുണ്ട്. ഒരു വാഴപ്പഴത്തില് 422 മില്ലിഗ്രാം പൊട്ടാസ്യവും 0.4 മില്ലിഗ്രാം വൈറ്റമിൻ B6 ഉണ്ട്. ഫ്ലൂയിഡ് ബാലൻസ് നിലനിർത്താനും പ്രോട്ടീനിന്റെ ഉപാപചയ പ്രവർത്തനത്തിനും എല്ലാം ഇവ ഹെൽപ്പ് ചെയ്യും. എളുപ്പത്തിൽ ദഹിക്കുന്ന അന്നജം വാഴപ്പഴത്തിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ മികച്ച ഒരു എനർജി ബൂസ്റ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വ്യായാമത്തിന് തൊട്ടു മുൻപോ അതിനുശേഷമോ കായിക താരങ്ങളും ജിമ്മിൽ പോകുന്നവരും വാഴപ്പഴം പതിവായി കഴിക്കുന്നത് ഗ്ലൈക്കജൻ വേഗത്തിൽ പുനഃസ്ഥാപിക്കാനും കഠിനമായ സെഷനുകളിൽ ശാരീരിക ക്ഷമത നിലനിർത്താനുമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്തവർക്ക് രാവിലെ വെറും വയറ്റിൽ വാഴപ്പഴം കഴിക്കാം. ചിലർക്ക് വെറും വയറ്റിൽ പഴം കഴിച്ചാൽ വയറ് കമ്പിക്കലും വയറിന് കനവും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഭക്ഷണത്തോടൊപ്പം പഴം കഴിക്കാവുന്നതാണ്. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ കുറയ്ക്കാനും ഊർജം പുറത്തുവിടുന്നത് ഉറപ്പാക്കാനും ആരോഗ്യകരമായ കൊഴുപ്പുകൾക്കൊപ്പമോ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിനൊപ്പമോ വാഴപ്പഴം കഴിക്കാവുന്നതാണ്. ഓട്ട്മീലിലോ മുഴുധാനി ടോസ്റ്റിലോ ഗ്രീക്ക് യോഗോട്ടിലോ അരിഞ്ഞു ചേർത്ത പ്രഭാത ഭക്ഷണമായും വാഴപ്പഴം കഴിക്കാം. ഇത് ഏറെ നേരം വിശക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. വാഴപ്പഴത്തിനൊപ്പം പാൽ കൂടി ചേർക്കുമ്പോൾ കാപ്സിന്റെയും പ്രോട്ടീൻസിന്റെയും സംയോജനം നടക്കും. വാഴപ്പഴ ഷേക്ക് നല്ലതാണ്, എങ്കിലും ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർ കഴിച്ചാൽ വായു, വയർകമ്പിക്കൽ ഇവയുണ്ടാകാം. ഇനി നമ്മുടെ ഈ ഒരു വാഴപ്പഴം വൈകുന്നേരം കഴിക്കുന്നത് മിക്കവർക്കും സുരക്ഷിതമാണ്. ഉറങ്ങുന്നതിന് മുൻപ് ദഹനക്കേടോ വയറിന് കനമോ വാഴപ്പഴം ഉണ്ടാക്കില്ല. വാഴപ്പഴത്തിൽ അടങ്ങിയ മഗ്നീഷ്യവും അന്നജവും വാഴപ്പഴത്തെ ഏറ്റവും മികച്ച രാത്രികാല ലഘുഭക്ഷണമാക്കുന്നുണ്ട്. വാഴപ്പഴത്തില് പ്രകൃതിദത്ത അന്നജം അടങ്ങിയിട്ടുള്ളതിനാല് പ്രമേഹമുള്ളവർ പെട്ടെന്ന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാതിരിക്കാൻ വാഴപ്പഴം കഴിക്കുന്നതിന്റെ അളവ് ഒന്ന് ശ്രദ്ധിക്കണം. വൃക്കരോഗമുള്ളവരും പൊട്ടാസ്യം കൂടിയ അളവില് അടിഞ്ഞു കൂടാതിരിക്കാൻ വാഴപ്പഴം കഴിക്കാൻ ശ്രദ്ധിക്കണം. വൈദ്യനിർദ്ദേശം നേടിയ ശേഷം മാത്രം വാഴപ്പഴം കഴിക്കാൻ വൃക്കരോഗികൾ ശ്രദ്ധിക്കണം. വാഴപ്പഴത്തില് പോഷകങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും ശരീരത്തിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ഒരു പഴം കൊണ്ട് മാത്രമാവില്ല. വാഴപ്പഴത്തിനൊപ്പം പച്ചക്കറികൾ, മുഴുധാന്യങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, ലീൻ പ്രോട്ടീൻ ഇവയും ഭക്ഷണത്തിൽ പതിവായി ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: മെഗാ ബ്രേക്ക്.
1: അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ട് കേട്ട് ഇതാ നമ്മുടെ ടേക്കേ ബ്രേക്കിലൂടെ ഒന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും സുന്ദരമായ പാതയിലൂടെ ഒരു സ്വപ്നയാത്ര പോകണമെന്ന് ആഗ്രഹിക്കാത്ത മലയാളികളുണ്ടോ? ഇല്ല, ഉണ്ടാവില്ല അല്ലെ. അപ്പോൾ എന്തായാലും കേൾക്കാം ടേക്കേ ബ്രേക്കിലൂടെ. നെവാഡയിലെ തിരക്കേറിയ റെനോ നഗരത്തിൽ നിന്ന് കേവലം 3 മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാവുന്ന ഒരു സ്വർഗമുണ്ട്, മാമത്ത് ലേക്സ്. കിഴക്കൻ കാലിഫോർണിയയിലെ ഐതിഹാസികമായ സിയറ നെവാഡ പർവ്വത നിരകളുടെ ഹൃദയ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം സാഹസിക യാത്രികരുടെയും പ്രകൃതി സ്നേഹികളുടെയും പ്രിയപ്പെട്ട സങ്കേതമാണ്. റെനോയെയും മാമത്ത് ലേക്സിനെയും ബന്ധിപ്പിക്കുന്ന 160 മൈൽ ദൂരം വടക്കേ അമേരിക്കയിലെ തന്നെ ഏറ്റവും മനോഹരമായ റോഡ് റൂട്ടുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നുണ്ട്. മഞ്ഞുമൂടിയ കൂറ്റൻ കൊടുമുടികൾ, വൈവിധ്യമാർന്ന ഭൂപ്രകൃതി, അതിശയകരമായ കാഴ്ചകൾ എന്നിവ സമ്മാനിക്കുന്ന US ഹൈവേ 395 വെസ്റ്റേൺ നെവാഡയെ ഈ അത്ഭുത ഭൂമിയായി ബന്ധിപ്പിക്കുന്നുണ്ട്. ഒറ്റയ്ക്കുള്ള യാത്രകൾക്കോ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും ഒപ്പമുള്ള റോഡ് ട്രിപ്പുകൾക്കോ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴിയാണ്. ഇനി ഈ വഴിയിലെ കാഴ്ചകളെ പറ്റി പറയാനാണെങ്കിൽ, റെനോയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ കാർസൺ താഴ്വരയിലൂടെ തെക്കോട്ട് സഞ്ചരിച്ച് ടോപ്പാസ് തടാകത്തിന് സമീപത്തുകൂടി കാലിഫോർണിയ അതിർത്തിയിലേക്ക് പ്രവേശിക്കാം. സിയറ നെവാഡ പർവ്വത നിരകളുടെ ചരിവുകളെ തൊട്ടുരുമ്മി കടന്നു പോകുന്ന ഒരു ഹൈവേ വോക്കർ നദിയുടെ മലനിരകളിലെ മരുഭൂമി കാഴ്ചകളിലേക്കാണ് യാത്രികരെ നയിക്കുന്നത്. ചെറിയ കന്നുകാലി വളർത്തൽ ഗ്രാമമായ ബ്രിഡ്ജ് പോർട്ട് പിന്നിടുമ്പോൾ ഹൈവേ 395 അതിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമായി കോൺവേ സമ്മിറ്റിലെത്തുന്നുണ്ട്. യാത്രയിലെ ഏറ്റവും മനോഹരമായ വ്യൂ പോയിന്റുകളിൽ ഒന്നാണിത്. ഇവിടെ നിന്ന് വിശാലമായിട്ടുള്ള മോനോ തടാകത്തിന്റെ കാഴ്ച അതിമനോഹരമായി ആസ്വദിക്കാം. തെക്കോട്ടുള്ള യാത്ര ജൂൺ ലേക്സ് ലൂപ്പിലൂടെ കടന്ന് കാലിഫോർണിയ സ്റ്റേറ്റ് റൂട്ട് 203 എത്തുന്നുണ്ട്. അവിടെ നിന്ന് ഡൗൺ ടൗൺ മാമത്ത് ലേക്സിലേക്ക് കേവലം 2 മൈൽ ദൂരം മാത്രം. ഡെവിൾസ് പോസ്റ്റ്പെയിൽ നാഷണൽ മോണുമെന്റ് ഉൾപ്പെടെയുള്ള വിസ്മയ കാഴ്ചകളിലേക്കുള്ള കവാടം കൂടിയാണിത്. റോഡ് ട്രിപ്പിലുടനീളം സുന്ദരമായ ചെറു പട്ടണങ്ങൾ, പ്രകൃതിദത്തമായ ചുടുനീരുറവ്.

വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ, ഇന്ധനം നിറയ്ക്കാനുള്ള സ്റ്റേഷനുകൾ എന്നിവ ലഭ്യമാണ്. മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ മോനോ കൌണ്ടിയിലുള്ള ബോഡി സ്റ്റേറ്റ് ഹിസ്റ്റോറിക് പാർക്കിലെ പ്രേത നഗരം സന്ദർശിക്കുന്നത് വേറിട്ട അനുഭവമായിരിക്കും. 19-ാം നൂറ്റാണ്ടിലെ സ്വർണ്ണ ഖനന കാലത്തിന്റെ ശേഷിപ്പുകളായ പഴയ കെട്ടിടങ്ങളും വീടുകളും ഇന്നും മാറ്റമില്ലാതെ സംരക്ഷിച്ചിരിക്കുന്ന ഒരു ചരിത്ര സ്ഥലമാണിത്. അപ്പോഴെന്നാലും കേട്ടപ്പോ തന്നെ ഈ ഒരു സ്വർഗ്ഗഭൂമിയിലോട്ട് ഒന്ന് വെച്ച് കാച്ചാം എന്ന് തോന്നില്ലേ? യെസ്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Take a break.
1: Yes, we are back on Take a Break with me, RJ Sultana. Hyundai Bayon മുതൽ Duster Hybrid വരെ yes, ഉടൻ വിപണിയിലെത്തുന്ന അഞ്ച് SUV കൾ ഏതൊക്കെയാണെന്നല്ലേ കേൾക്കാം Take a Break-ലൂടെ. ദീപങ്ങളുടെ ഉത്സവം മാത്രമല്ല ഇന്ത്യൻ വാഹന വിപണിക്ക് വർഷത്തിലെ ഏറ്റവും വലിയ വിൽപ്പന നൽകുന്ന ആഘോഷം കൂടിയാണ് ദീപാവലി. ഈ ഉത്സവ സീസൺ മുന്നിൽ കണ്ടുകൊണ്ട് പ്രമുഖ വാഹന നിർമ്മാതാക്കളെല്ലാം അവരുടെ പുതിയ SUV മോഡലുകളെ വിപണിയിൽ എത്തിക്കാനായിട്ട് തയ്യാർ എടുക്കുന്ന ഒരു ടൈമാണ്. വരുന്ന ദീപാവലി സീസണില് ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുന്ന അഞ്ച് SUV കളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തേതാണ് മഹീന്ദ്ര XUV 3XO CNG. ഒക്ടോബർ 15-നാണ് മഹീന്ദ്ര XUV 3XO CNG വിപണിയിൽ എത്തുക. അതായത് നാളെയാണ് ഈ ഒരു കിട്ടിലം ലോഞ്ച് വരുന്നത്. മഹീന്ദ്രയുടെ ആദ്യ CNG SUV ആണ് XUV 3XO CNG. സബ് കോമ്പാക്ട് SUV വിഭാഗത്തില് മാരുതി സുസുക്കി ബ്രസയ്ക്കും ടാറ്റ നെക്സോണിനും ശേഷം ഫാക്ടറി ഫിറ്റഡ് CNG യുമായി എത്തുന്ന മൂന്നാമത്തെ വാഹനം കൂടിയാണിത്. അടുത്തതാണ് ഓഡി Q3. ജർമ്മൻ ആഡംബര കാർ നിർമ്മാതാക്കളായ ഓഡിയുടെ മൂന്നാം തലമുറ Q3 SUV ഒക്ടോബർ 16-ന് എത്തും. 100,000 രൂപ നൽകിക്കൊണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യാനാവൂട്ടോ. എൻട്രി ലെവൽ ആഡംബര SUV വിഭാഗത്തില് BMW X1, മെഴ്സിഡീസ് GLA എന്നിവയോടാണ് Q3 മത്സരിക്കുക. അടുത്തതാണ് റെനോ ഡസ്റ്റർ ഹൈബ്രിഡ്. ഡസ്റ്റർ സ്ട്രോങ് ഹൈബ്രിഡ് E-Tech 160 ഒക്ടോബർ 17-ന് ഔദ്യോഗികമായി പുറത്തിറക്കാനാണ് റെനോ ഇന്ത്യയുടെ തീരുമാനം. ബുക്കിംഗ് ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്ട്രോങ് ഹൈബ്രിഡ് SUV ക്ക് ARAI സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള 29 കിലോമീറ്ററിന്റെ ഇന്ധനക്ഷമതയുണ്ട്. ഡസ്റ്ററിന്റെ മൂന്നാമത്തെ പവർ ട്രെയിനിങ് ഓപ്ഷൻ ആണ് ഹൈബ്രിഡ് ആയി എത്തുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഹുണ്ടായി ബയോൺ. ഒക്ടോബർ അവസാനത്തോടെ പുതിയ ബയോൺ SUV ഹുണ്ടായി ഇന്ത്യ വിപണിയിൽ എത്തിക്കൂട്ടോ. ഏകദേശം 4.2 മീറ്റർ നീളമുള്ള ഈ ഒരു ക്രോസ് ഓവർ SUV ഹുണ്ടായിയുടെ ജനപ്രിയ മോഡലുകളായിട്ടുള്ള വെന്യൂവിനും ക്രെറ്റയ്ക്കും ഇടയിലാവും ഈ മോഡൽ ഉണ്ടാവുക. 11,000 രൂപയ്ക്ക് വാഹനം പ്രീബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഹുണ്ടായി ആരംഭിച്ചിട്ടുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് MG Windsor EV Indulge. MG യുടെ ജനപ്രിയ മോഡൽ Windsor EV യുടെ രണ്ടാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് Windsor EV Indulge എന്ന പേരിൽ ഒരു സ്പെഷ്യൽ എഡിഷൻ ഇറക്കുമെന്ന് MG അറിയിച്ചത്. ദീപാവലി സീസണിൽ തന്നെ Windsor EV Indulge എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വാഹനത്തിന് ആകർഷകമായിട്ടുള്ള ഷാഡോ ഗോൾഡ് അല്ലെങ്കിൽ ഷാമ്പെയിൻ ഗോൾഡ് നിറം നൽകുമെന്നാണ് സൂചന. അപ്പോൾ എന്തായാലും ഈ ഒരു ദീപാവലി നമ്മുടെ ഈ ഒരു കാർ ഐറ്റംസ് എല്ലാം തന്നെ തൂക്കുമെന്ന് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് Take a Break-ലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447 98 963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Take a break.
1: Once again, we are back on Take a Break with me, RJ Sultana. മാതള നാരങ്ങ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ എല്ലാവരും. എന്നാൽ ഈ മാതള നാരങ്ങ കഴിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളുണ്ട്. ആരോഗ്യവും പോഷകങ്ങളും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ചില കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെ, രത്നം പോലെയുള്ള വിത്തുകളും മധുരവും പുളിയും കലർന്ന രുചിയും കൊണ്ട് ഏവർക്കും പ്രിയപ്പെട്ടതാണ് മാതള നാരങ്ങ. ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻ സി, നാരുകൾ, പൊട്ടാസ്യം എന്നിവയാൽ സമ്പന്നമായിട്ടുള്ള ഈ ഒരു പഴം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ദഹനം സുഗമമാക്കാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഏറെ ഫലപ്രദമാണ്. എന്നിരുന്നാലും മാതള നാരങ്ങ കൈകാര്യം ചെയ്യുമ്പോഴോ സൂക്ഷിക്കുമ്പോഴോ കഴിക്കുമ്പോഴോ പലരും അറിയാതെ വരുത്തുന്ന ചില ചെറിയ പിഴവുകൾ അവയുടെ രുചിയും ഘടനയും പോഷക ഗുണവും കാര്യമായിട്ട് കുറച്ചേക്കാം. തെറ്റായ രീതിയിൽ മുറിക്കുക, ഏറ്റവും ഗുണകരമായ ഭാഗങ്ങൾ കളയുക അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ സൂക്ഷിക്കുക എന്നിങ്ങനെ ചെറിയ അശ്രദ്ധകൾ പോലും വലിയ വ്യത്യാസം ഉണ്ടാക്കാം. അതെ, ആദ്യം തന്നെ നമ്മൾ ഈ ഒരു മാതള നാരങ്ങ തെറ്റായിട്ടുള്ള രീതിയിൽ സൂക്ഷിക്കുന്നതാണ്. മാതള നാരങ്ങ സാധാരണ താപനിലയിൽ ഒരാഴ്ചയോളം കേടുകൂടാതെ ഇരിക്കും. എന്നാൽ റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചാൽ ഒരു മാസം വരെ കേടുകൂടാതെ ഇരിക്കും. മാതള നാരങ്ങയുടെ അല്ലികൾ വേർതിരിച്ചെടുത്ത ശേഷം വായു കടക്കാത്ത പാത്രത്തിലാക്കി 5 ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കൂടുതൽ കാലം സൂക്ഷിക്കാനായി ഇവ ഫ്രീസറിൽ വെക്കാവുന്നതാണ്. പിന്നീട് സാലഡുകളിലോ സ്മൂത്തികളിലോ ചേർക്കാന് ഇത് വളരെ അനുയോജ്യമാണ്. നെക്സ്റ്റ്, നമ്മുടെ മാതള നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ പലരും അതിലെ പൾപ്പ് പൂർണ്ണമായി മരിച്ചെടുത്ത് കളയാറുണ്ട്. എന്നാൽ ഇതിൽ ആരോഗ്യത്തിന് ഗുണകരമായ പോഷകങ്ങളും നാരുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് കളയുന്നതിന് പകരം ജ്യൂസിൽ അല്പം പൾപ്പ് നിലനിർത്തുക അല്ലെങ്കിൽ ഭക്ഷണത്തിന് നല്ല ഘടനയും പോഷക ഗുണവും നൽകുന്നതിനായി സോസുകളിലോ മാരിനേഡുകളിലോ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതാണ് നമ്മുടെ മാതള നാരങ്ങ ജ്യൂസ് ചില മരുന്നുകളുമായിട്ട്, പ്രത്യേകിച്ച് രക്തസമ്മർദ്ദം അല്ലെങ്കിൽ കൊളസ്ട്രോൾ എന്നിവയ്ക്കുള്ള മരുന്നുകളുമായി പ്രതിപ്രവർത്തിച്ചേക്കാം എന്ന കാര്യം പലർക്കും അറിയില്ല. ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ പതിവായി മാതള നാരങ്ങ ജ്യൂസ് കുടിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ ഉപദേശം തേടുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേയിൽ നമ്മൾ ടേക്ക് എ ബ്രേക്കിലൂടെ ഒരുപാട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടു അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള രാത്രിയിൽ ഈ ഒരു ടേക്ക് എ ബ്രേക്കിലൂടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം എന്തായാലും എനിക്കായി. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഇന്നത്തെ ആശ്രയ FM 90 ഇങ്ങനെ കാത്തു കാത്തിരിപ്പുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, RJ സുൽത്താന, സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: ചില മനുഷ്യർ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് വല്ലാത്തൊരു ആർദ്രതയോടെയാണ്. അതൊക്കെ അവരുടെ ഓരോ വാക്കിലും കരുതലിന്റെ മധുരം നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നും. നമ്മൾ വീട് പോകുന്നതും നമ്മുടെ എല്ലാ സ്വകാര്യതകളും തുറന്നു പറയുന്നതും ഈ പൊള്ളയായ സാന്ത്വനങ്ങൾക്ക് മുന്നിലാണ്. എന്നാൽ കാലം കടന്നു പോകുമ്പോൾ ആ സ്നേഹത്തിൻ്റെ അടിത്തട്ടിലെ സ്വാർത്ഥതയുടെ മുഖം മൂടി തനിയെ ഊരി വീഴുന്നത് അത്ഭുതത്തോടെയല്ലാതെ നമുക്ക് നോക്കിക്കാണാൻ കഴിയില്ല. സ്നേഹത്തിൻ്റെ പേരിൽ അഭിനയിച്ച് ജീവിക്കുന്ന ഇത്തരം മനുഷ്യരെ തിരിച്ചറിയാൻ വൈകിയാൽ അത് ലൈഫിൽ ബാക്കി വെക്കുന്നത് തീരാത്ത മുറിവുകളും കണ്ണീരുമായിരിക്കും. അതുകൊണ്ട് ചുറ്റുമുള്ളവരുടെ മാസ്ക് അണിഞ്ഞ മുഖങ്ങൾക്കപ്പുറമുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക എന്നത് അതിജീവനത്തിൻ്റെ ഏറ്റവും വലിയ പാഠമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ആത്മാർത്ഥമായ സ്നേഹം ഒരിക്കലും നമ്മളെ തോൽപ്പിക്കില്ല, മറിച്ചത് നമ്മുടെ ചിറകുകൾക്ക് ശക്തി പകരും. എന്നാൽ കപടമായ സ്നേഹവും അത് നമ്മുടെ ഓരോ ബലഹീനതകളെയും മുതലെടുത്തുകൊണ്ട് നമ്മളെ മാനസികമായി തളർത്തിക്കളയുന്ന ഒന്നാണ്. പലപ്പോഴും നമ്മൾ തെറ്റായി മനസ്സിലാക്കുന്നത് നമ്മോടൊപ്പം നിൽക്കുന്നവരെ കുറിച്ചുള്ള അന്ധമായ വിശ്വാസത്തെയാണ്. നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്തോ നമ്മൾ തകർന്ന വേളയിലോ കാണാത്ത കരുതൽ, അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം തിളങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയണം അവിടെ സ്നേഹമല്ല, പരസ്പരമുള്ള ലാഭേച്ഛ മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന്. കപടതയുടെ വേരുകളാഴ്ന്നിറങ്ങിയ ബന്ധങ്ങളിൽ നിന്നുള്ള വേർപാടുകൾ വേദന ഉണ്ടാക്കുമെങ്കിലും അത് നമ്മുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ രക്ഷപ്പെടലാണ്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
1: അതെ, വാക്കുകൾക്ക് വലിയ വിലയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നാൽ ഒറ്റ വാക്ക് മതി പലരുടെയും ലോകം മാറി പറയാൻ. എന്നാൽ ആ വാക്കുകൾക്ക് പിന്നിൽ യാതൊരുവിധ പ്രതിബദ്ധതയുമില്ലെങ്കിലും കാറ്റി പറന്നുപോകുന്ന മേഘക്കേറുകൾ പോലെയാണ് കപട സ്നേഹക്കാരുടെ വാഗ്ദാനങ്ങൾ. ആവശ്യഘട്ടങ്ങളിൽ അവരെവിടെയെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ തനിച്ചാക്കപ്പെടുന്നത് ആ യാഥാർത്ഥ്യത്തിൻ്റെ ക്രൂരത കൊണ്ടാണ്. വലിയ വാക്കുകളും ആകാശത്തോളം ഉയരമുള്ള ഉറപ്പുകളും നൽകി കൂടി നിർത്തുന്നവർ പ്രതിസന്ധിയുടെ ഒരു ചെറുചൂട് പോലും ഏൽക്കാതെ ഒളിച്ചോടാൻ നോക്കുമ്പോഴാണ് കപടതയുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുന്നത്. വലിയ വാഗ്ദാനങ്ങളിൽ മയങ്ങി വീഴാതെ ചെറിയ പ്രവൃത്തികളിലെ ആത്മാർത്ഥതയെ അളക്കാൻ പഠിക്കുക എന്നതാണ് ലൈഫിൽ നാം ചെയ്യേണ്ട ഏറ്റവും വലിയ ജാഗ്രത. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
1: അതെ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം സ്വന്തം സന്തോഷവും ആത്മാഭിമാനവും അടിയറവും വെക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെ സ്നേഹം എന്നത് ഒരുതരം ചൂഷണമായി മാറി തുടങ്ങും. കപട സ്നേഹം നമ്മെ നിരന്തരം കുറ്റബോധത്തിലാക്കിക്കൊണ്ടേയിരിക്കും. എന്ത് ചെയ്താലും നമ്മളാണ് തെറ്റുകാരെന്ന് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥ അവർ സൃഷ്ടിച്ചെടുക്കും. ആ ഒരു റിലേഷനിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുമ്പോൾ അവർ വീണ്ടും സ്നേഹത്തിൻ്റെ വലവീശും. ഈ ഒരു വ്യൂഹത്തിൽ നിന്ന് സ്വയം മോചിതരാവുക എന്നത് അത്യന്തം പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ആത്മാർത്ഥമായ സ്നേഹം ഒരിക്കലും നമ്മെ ഇല്ലാതാക്കില്ല, മറിച്ച് നമ്മെ നമ്മളായി നിലനിർത്താൻ അനുവദിക്കുകയാണ് ചെയ്യുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: ഉഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
1: അതെ, പലപ്പോഴും കപട സ്നേഹങ്ങളുടെ വലയിൽ ചെന്ന് ചാടാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം ഏകാന്തതയെക്കുറിച്ചുള്ള ഭയമാണ്. ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ തീരുന്നതാണ് ഈ തനിച്ചാക്കലെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ ഒരു ബലഹീനതയാണ് പലപ്പോഴും വിഷലിപ്തമായ സൗഹൃദങ്ങളിലേക്കും ബന്ധങ്ങളിലേക്കും നമ്മെ നയിക്കുന്നത്. തനിച്ചിരിക്കുന്നതിനേക്കാൾ ഭീകരമാണ് ഈ വ്യാജമായ സാന്നിധ്യങ്ങൾക്കൊപ്പമുള്ള യാത്രയെന്ന് തിരിച്ചറിയാൻ പലരും വൈകും. സ്വന്തം നിഴൽ പോലും വിട്ടുപോകാത്ത ഈ രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തെറ്റായ ആളുകൾ കൂടെ ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒറ്റയ്ക്കുള്ള യാത്രയും സമാധാനവും. നമ്മൾ സ്നേഹിക്കാൻ ആദ്യം പഠിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. ആ തിരിച്ചറിവുണ്ടായാൽ പിന്നെ വ്യാജമായ സ്നേഹങ്ങൾക്ക് നമ്മുടെ ലൈഫിൽ ഒരിക്കലും സ്ഥാനമുണ്ടാവില്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാ

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിഷാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിഷാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
1: അതെ, ലൈഫിൽ ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ശരിക്കും ജീവിക്കാൻ തുടങ്ങുന്നത്. കപട സ്നേഹങ്ങളിൽ വീണ് കണ്ണീർ പൊഴിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ ആ വീഴ്ചകളിൽ നിന്ന് നമ്മൾ എന്തു പഠിച്ചു എന്നതാണ് പ്രധാനം. ഓരോ വഞ്ചനയും ഓരോ തിരിച്ചറിവാണ്. നമ്മെ പുറംതള്ളിയവർക്ക് മുന്നിൽ തളർന്നു വീഴാതെ കൂടുതൽ കരുത്തോടെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് ജീവിതം വിജയത്തിലേക്ക് എത്തുന്നത്. വ്യാജമായ സ്നേഹങ്ങളുടെ പുറകെയൂടെ സ്വന്തം സന്തോഷം കളയുന്നതിനേക്കാൾ ഭംഗി ആത്മാർത്ഥമായി കൂടെ നിൽക്കുന്ന കുറച്ചുപേരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതിലുണ്ട്. അനുഭവങ്ങൾ നൽകിയ പാഠങ്ങൾ നമ്മുടെ കണ്ണുകളെ കൂടുതൽ വെളിച്ചമുള്ളതാകട്ടെ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിഷാ ഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിഷാ ഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, അവസാനമായി ഒന്ന് മാത്രം ഓർക്കുക, ഈ ലോകം മുഴുവൻ നിങ്ങളെ എതിർത്താലും, കപടമായ മുഖങ്ങൾ മുഖം മൂടി അണിഞ്ഞു നിന്നാലും, സ്വന്തം ആത്മാവിനോട് സത്യസന്ധമായിരിക്കുക. സ്നേഹം എന്നത് തേടി പിടിക്കേണ്ട ഒന്നല്ല, അത് അനുഭവിക്കേണ്ടതാണ്. വ്യാജമായ സ്നേഹങ്ങളുടെ പൊള്ളയായ സാന്ത്വനങ്ങൾക്ക് വേണ്ടി യാചിക്കുന്നത് നിർത്തി സ്വന്തം സന്തോഷത്തെയും സമാധാനത്തെയും സ്നേഹിച്ച് തുടങ്ങുക. ഈ രാത്രിയുടെ ഈ നിശബ്ദതയിൽ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക, നിങ്ങൾ ഇതുവരെ നൽകിയ സ്നേഹവും സമയവും ആർക്കു വേണ്ടിയാണ് ചെലവഴിച്ചത്? ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി കണ്ടെത്താൻ കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കപടതകൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വഴിമാറി കൊടുക്കേണ്ടി വരില്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിഷാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്ത് കൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം നാട്ടാർക്കൊപ്പം.
1: പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.